0: വചനങ്ങളിലൂടെ.
1: കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ കൂടെത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷമാണ് കേട്ടോ ജീവിതത്തിൽ. ബാക്കി എന്തുണ്ടായിട്ടും സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്തിനുള്ള നമ്മുടെ ലൈഫ് എന്ന് ചോദിക്കില്ലേ. സന്തോഷിക്കേണ്ട കാരണങ്ങളും കാര്യങ്ങളും പക്ഷെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകും. ചിലതെല്ലാം നമ്മൾ എടുക്കും, അപ്പം നമുക്ക് സന്തോഷം കിട്ടും. ചിലത് സന്തോഷിക്കാനുള്ളതാണെങ്കിൽ കൂടി നമ്മളത് വേണ്ടാന്ന് വെക്കും. എന്നിട്ട് അയ്യോ എനിക്കെന്താ സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ കാണണം. അതിനാണ് കണ്ണ് തുറന്നു നോക്കണം എന്ന് പറയുന്നത്. അതിനെതിരെ മുഖം തിരിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണടച്ച് നിന്നിട്ടോ പിന്നെ നമ്മൾ കുറ്റം പറയാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളെ സന്തോഷിപ്പിക്കാൻ മറ്റാർക്കും പറ്റില്ല. നമ്മൾ തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. അതുകൊണ്ട് സന്തോഷിക്കാനുള്ള റീസൺസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടൊന്ന് സന്തോഷിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ അലയുള്ളികൾ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അതെന്താന്ന് ഞാൻ പറയാം, പക്ഷേ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുമാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. ഓരോരുത്തർക്കും സന്തോഷം എന്ന് പറയുന്നത് ഓരോന്നായിരിക്കും. ചിലർക്ക് ചില വ്യക്തികളായിരിക്കാം, ചിലർക്ക് മറ്റു കാര്യങ്ങളായിരിക്കാം, ചിലർക്ക് ചില സ്ഥലങ്ങളായിരിക്കാം, ചിലർക്ക് ചില ഭക്ഷണങ്ങളായിരിക്കാം. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ചില സമയത്ത് നമ്മൾ അറിയാതെ ഓർക്കാപ്പുറത്ത് ചില സന്തോഷങ്ങൾ വന്നു ചേരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എന്നെ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിച്ച രണ്ട് ടീച്ചേഴ്സിനെ കാണാനിടയായിട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ ഞാൻ കണ്ടപ്പോ, ചില ആൾക്കാർ പറയാറില്ലേ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയിന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇന്നോളം ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അവരെ കണ്ടപ്പോ, അവരെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോ ആ സന്തോഷം കൊണ്ടാണ് കരച്ചില് വന്നത്. അത് സന്തോഷം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് കണ്ണിൽ നിന്നും വെള്ളം വരുന്ന ഇന്നലെ ആട്ടോ മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മളെ കാണുന്നു, അവര് നമ്മളെ തിരിച്ചറിയുന്നു, അവര് നമ്മളെ സ്നേഹം കാണിക്കുന്നു, നമ്മൾ പഠിപ്പിച്ച കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോഴെങ്കിലും മുന്നിലേക്ക് വരാറുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സന്തോഷിക്കുക. അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പാഴാക്കി കളയാനായിട്ട് പാടില്ല. ഓർമ്മകൾ എന്ന് പറയുന്നത് പലപ്പോഴും സന്തോഷിക്കാനുള്ളതായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾക്ക് വിഷമം തന്നിട്ടുള്ള ഓർമ്മകൾ പോലും പിന്നീട് നമുക്ക് വിഷമമല്ലാതെ മാറിയിട്ടുണ്ട്. അത് കാലഘട്ടം കഴിയുമ്പോൾ അതൊക്കെ മാറുന്നതാണ്. എനിവേ, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അത് ആരും കളയാൻ പാടില്ല കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുമാണ്. സ്റ്റേ ട്യൂൻഡ്.

എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ചവർക്ക് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും എന്ന് പറയുന്നു. റിയാലിറ്റിയെ പറ്റി ചിന്തിക്കാനുള്ള ശേഷി കൂടുതലാന്ന് പറയുന്നു. ഉള്ളതാണോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. 80s 90s കിഡ്സ്, ഇവര് ഇന്നത്തെ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അല്ല, യഥാർത്ഥത്തിൽ ഒരു കമ്പാരിസൺ പാടില്ല എന്നാണ്, പക്ഷെ ചില സമയങ്ങളിൽ നമ്മളങ്ങനെ ചെയ്തു പോകും. ഇന്നത്തെ തലമുറയെ അപേക്ഷിച്ചിട്ട് ഈ 80s 90s തൊണ്ണൂറുകളിലും ജനിച്ചവർക്ക് കുറച്ചും കൂടി സ്നേഹിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ക്ഷമ ഇതൊക്കെ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ജനിച്ച് വളർന്ന കാലഘട്ടവും ഇന്നത്തെ തലമുറ ജനിച്ച് വളർന്ന കാലഘട്ടവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതായത് ഒരു ടെക്നോളജിയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അടുത്ത കാലെടുത്ത് വെക്കുന്നത് ടെക്നോളജീസിന്റെ തുടക്കത്തിലും പിന്നീട് വളർച്ചയിലും ഇപ്പൊ തന്നെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ 90s 80s ജനിച്ച ആൾക്കാർ കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അവരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു ടെക്നോളജി ഇല്ലാത്ത ആ ഒരു നിർമ്മലമായ ഒരു കാലഘട്ടം എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സമയം, അത് കടന്നുപോയി. അത് കഴിഞ്ഞ് ടെക്നോളജി വന്നു, അത് കണ്ടു, അത് യൂസ് ചെയ്തു, ഇപ്പൊ അതിൻ്റെ കൂടെ ജീവിച്ചും തുടങ്ങി. ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ കാലഘട്ടം അറിയില്ല, ടെക്നോളജി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അതിപ്പോ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? റേഡിയോ സിനിമ ആണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

90s എയ്റ്റീസിലും ജനിച്ച ആൾക്കാർ ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരിന്ന് ഈ ടെക്നോളജി ഉള്ള കാലഘട്ടത്തിലും ജീവിക്കുന്നു. റേഡിയോസിനുമാണ് കേൾക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ജച്ചു. STD ബൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ചോദിക്കാതെ എന്താണ് സാധനം എന്ന്, അല്ലെങ്കിൽ കോയിൻ ഇട്ട് ഫോൺ ചെയ്യുക, മൊബൈൽ അല്ലാതെ മറ്റൊരു ടെലിഫോണിനെ കുറിച്ച് അവർക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല. ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അയക്കുന്ന സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇമെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ 80s 90s ജനിച്ച ആൾക്കാർക്ക്. അപ്പോൾ ഫോൺ ഇല്ലാതിരുന്ന, സ്മാർട്ട് ഫോൺ ഇല്ലാതിരുന്ന, മെസ്സേജ് വാട്സപ്പ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നൊരു അവസരമായിരുന്നു. അടുത്ത വീട്ടിൽ ചെല്ലുന്നു, എടാ ഇന്ന കാര്യമുണ്ടെന്ന് നമ്മൾ അവരോട് ഡയറക്റ്റ് ആണ് പറയുന്നത്. ഇന്ന് അങ്ങനെയില്ല, ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മെസ്സേജ് ചെയ്യുവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ തലമുറയ്ക്ക് സ്നേഹവും ഈ പറയുന്ന ഇമോഷൻസും കുറച്ച് കൂടുതലാണെന്ന് പറയുന്നു. കമ്പാരിറ്റീവ്ലി ഇന്നത്തെ തലമുറയ്ക്ക് അത് കുറവാണെന്ന് പറയുന്നു. എന്ത് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, അതല്ല തെറ്റാണോ? എന്തായാലും ശരിയും തെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം മറന്ന് മറക്കണ്ട, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അതിനോട് കണ്ണടയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. പുതിയൊരു മോർണിംഗ്, ഒരു നല്ല ദിവസം, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസമാണ്, ഓഗസ്റ്റ് 31st ആയി കേട്ടോ. അങ്ങനെ ഈ ഒരു മാസത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓഗസ്റ്റും കഴിയാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിലെ ഒരു നല്ല ഡേ ആയിട്ട് മാറ്റപ്പെടട്ടെ എന്നുള്ള നല്ല വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ചില സമയങ്ങളിലൊക്കെ നമുക്കൊരു വിഷമം വന്നാലോ അല്ലെങ്കിൽ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാലോ ഒക്കെ പിന്നെ നമ്മൾ അതിലങ്ങായി പോകുന്ന ആളുകളുണ്ട്. അതിൽ അത് തന്നെ ആലോചിച്ച് ആ ഒരു വിഷമത്തിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ദുഃഖം എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ അതിൽ മുങ്ങിപ്പോകുന്നത് പലപ്പോഴും ഒരു അപകടമായിട്ട് മാറ്റപ്പെടും. അത് നമ്മുടെ ധൈര്യത്തെയും അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു പ്രോസസ്സിനെയൊക്കെ ഇല്ലാതാക്കി കളയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമവും ദുഃഖമൊക്കെ എന്തായാലും നമ്മുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലും സ്റ്റേജിലൊക്കെ വന്നു പോകും. അപ്പോൾ അതിൽ മുങ്ങിപ്പോകാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെയൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ഇതായിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സവാരി അടിപൊളിയാകുന്നത് നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഇന്നലെ സ്കൂളിലേക്ക് പോയി തുടങ്ങി, അവരുടെ ആവേശം സന്തോഷമൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് അവർക്ക് വേണ്ടി സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടുണ്ട്. അപ്പം അതിനായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാണ്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ടിൽ തന്നെ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഇതിഹാസ മൂവിയിലെ പാട്ട് കേട്ടുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നത്. നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ 5000009 17 എന്ന നമ്പറിലേക്ക്. അപ്പൊ നേരെ പാട്ടിലേക്ക്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു.

0: Malabar Golden Diamonds Morning Sawari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നേരെ ഇനി സ്കൂൾ ബസ് സ്റ്റോറീസിലേക്കൊക്കെ പോയിട്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്കൊക്കെ വരേണ്ട സമയമാണ് കേട്ടോ. അതിനു മുമ്പ് ഒരുപാട് പേരുടെ നല്ല മെസ്സേജുകൾ, നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരും മെസ്സേജുകൾ ഇങ്ങനെ നൽകി അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഷാജു ശ്രീധർ, ഇഫ്തിഹാറുദ്ദീൻ, രവിശങ്കർ, അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അങ്കിത്, അർപ്പിത്, അവരൊക്കെ എല്ലാവരും ജോയിൻ ചെയ്ത് ഇങ്ങനെ അതാ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ച് തുടങ്ങിയ സമയമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഫൈസലിന്റെ മെസ്സേജ് ഉണ്ട്, ഒരു വലിയ കുറിപ്പാണ്. പുലരിയിലെ മഞ്ഞ് തുള്ളി പോലെ മൃദുവാണ് അവളുടെ പുഞ്ചിരി, പൂവിൻ്റെ ഇതളുകൾ പോലൊരു നാണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കുറിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, സംഗീത സാന്ദ്രമായ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അരുൺ എസിൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ആക്ടിൻ്റെ ഗുഡ് മോർണിംഗ് ലെജൻഡ് അക്കൗണ്ടിൽ നിന്നും. അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഒരു ചെറിയ ചോദ്യം എൻ്റെ കയ്യിൽ റെഡിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന, സെർച്ച് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇന്നെൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ചോദ്യങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് അയക്കാം. ഞാൻ ആ ചോദ്യം നിങ്ങൾ തന്ന ചോദ്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യൻ എഡിസൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് ദി ഇന്ത്യൻ എഡിസൺ? ഇന്ത്യൻ എഡിസൺ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വലിയ രീതിയിൽ ചർച്ചകളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാത്രമല്ല, ഇനിയിപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കുറേ പുതിയ കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ വായിച്ച് നമുക്ക് ഭയങ്കര അത്ഭുതപ്പെടാൻ പറ്റുമോ. നമുക്കൊരു ഒരു മോട്ടിവേഷനൊക്കെ നൽകുന്ന ഒരു സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അത് വായിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തിക്കോളൂ. ഇന്ത്യൻ എഡിസൺ എന്ന് അറിയപ്പെടുന്ന വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചു തരാവുന്നതാണ്. ഗുഡ് മോർണിംഗ് ആൻസർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആഹിൽ ഹാറോൺ ഫ്രം MES അഹിലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ അഹമ്മദ് ഷെരീഫിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു റൈറ്റ് ആയിട്ടുള്ള പേരിവിടെ വന്നിട്ടുണ്ട്. ഓൾവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലി ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. സലീമിൻ്റെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് സലീം. നെക്സ്റ്റ് ബിനോയുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. കുട്ടീസിനെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹംസക്കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. പ്രദീപ്, അക്ഷയ്, റാഷിദ്, ഹംസക്കുട്ടി അവരെല്ലാവരും ചേർന്നിട്ടാണ് ആ ഒരു മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നത് നമ്മുടെ ഇസബൽ, ഇവാന ആൻഡ് സാവിയോ, അവരുടെ റൈറ്റ് ആൻസറും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ എഡിസൺ എന്ന് അറിയപ്പെടുന്ന ആ ഒരു വ്യക്തിത്വം ആരാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ചോദിച്ചു വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇഷാനി കുട്ടി ഇതാ മെസ്സേജ് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ഇഷാനി കുട്ടി. രവിശങ്കർജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. കൂടെ തന്നെ റിയാസ് പറയുന്നത് ഇന്ന് സിസ്റ്ററുടെ ഡോട്ടറുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം എന്ന് പറയുന്നു. നജ എന്നാണ് പേര്, നച്ചു ഫ്രം കാസർഗോഡ്. അപ്പം നച്ചുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം നച്ചുവിനും ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ചോദ്യം മറക്കേണ്ട, ഇന്ത്യൻ എഡിസൺ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ആ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ, ആളുടെ ഫേസൊക്കെ എന്താണ്, ആൾ ആരാണെന്നൊക്കെ നമുക്കൊരു ഒരു ഒരു ഒരു അറിവ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് അത്തരം കാര്യങ്ങൾ മെസ്സേജിൽ റൈറ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും നല്ലൊരു വിഷസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് തരുകയാണ്. ഈ പാട്ട് എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്നെ നൽകുകയാണ്. തുടക്കം സിനിമയിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ ഇഷ്ടത്തോടുകൂടി കേട്ടൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇപ്പം നിങ്ങൾക്ക് അരികിലേക്ക് മോർണിംഗ് സവാരിയിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി സി.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്. മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 93.7 FM.
1: Qatar's favorite radio station.
2: സ്റ്റുഡിയോ ഗ്ലോബൽ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ മെസ്സേജുകൾ, റൈറ്റ് ആൻസേഴ്സ് ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് പോവുകയാണ്. മണി മച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വിജേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദാ രണ്ട് കൂട്ടുകാരുടെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വാസ്തികയും രാംദേവുമാണ്. ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും അവരുടെ ഓണസമയത്തെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന അടിപൊളി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ അവരുടെ ഓണം സെലിബ്രേഷനൊക്കെ കളറായി എന്ന് മനസ്സിലായി. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ മഞ്ഞക്കുട്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എല്ലാ റേഡിയോസിനോ ലിസ്ണേഴ്സിനും ഒരു സ്പെഷ്യൽ ഹായ് മഞ്ഞക്കുട്ടി പറയുന്നുണ്ട്. കൂടെ തന്നെ ഇന്ന് സെക്കൻഡ് ഡേ ആണ് സ്കൂളിൻ്റെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നെയ്ക്കയും നിയാനും ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല മൺഡേ, അവർ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൺഡേ തന്നെ വിഷ് ചെയ്യുന്നു. നൈക്ക അന്നിയാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഐദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സാജുൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ട് ഓർവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലിയിൽ നിന്നും അവരുടെ മെസ്സേജ് ഉണ്ട്. മുഹമ്മദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മർസിയ ആൻഡ് നെയ്റയാണ് എം ഇ എസ് സ്കൂളിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് മർസിയ ആൻഡ് നെയ്റ. അതുപോലെ തന്നെ നെക്സ്റ്റ് ദേവ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണല്ലോ ഈ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ് ആൻസർ ആണ്. അയച്ച ആളുടെ പേര് ദേവ എന്നാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. എനിവേ, റൈറ്റ് ആൻസർ തന്നെയാണ് അയച്ചിട്ടുള്ളത്. ഒരുപാട് മെസ്സേജുകളിൽ നിന്നും ഒരു മെസ്സേജ്

അതിപ്പിക്കാമല്ലോ ഇതിൽ രൂപേ. ഓക്കെ, അവരുടെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്നലെയും അവർ ഫോട്ടോ അയച്ചു എന്നൊരു തോന്നുന്നു അല്ലേ. അത് ഇന്നലെയും അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹം കുത്തി നിറച്ച ഒരു പ്രഭാതം നിങ്ങൾക്കും തിരിച്ച് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അക്ഷരയും അക്ഷജും ആണ്. അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എസ് സി എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഉണ്ട്. അയച്ചാളുടെ പേരില്ല. രവിശങ്കർ ജി പാട്ടിൻ്റെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. മിന്നൂസിൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. റൈറ്റ് ആൻസർ ആണല്ലോ മിന്നൂസെ, കറക്റ്റായിട്ട് തന്നെ മിന്നൂസ് അയച്ചു തന്നിട്ടുണ്ട്. ലിജിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഇറ്റ്സാക്ക് അയക്കുന്നുണ്ട്. കൂടെ തന്നെ ഷിജിൻ, ജിസൽ ആൻഡ് ജിയാൻ അല്ലേ മെസ്സേജ് അയക്കുന്നത്. അതെ, ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസണേഴ്സ്. ജിസൽ ആൻഡ് ജിയാൻ റൈറ്റ് ആൻസർ ആണ് നിങ്ങളും അയച്ചു തന്നിട്ടുള്ളത്. ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഷഹാൻ ആൻഡ് ജസ ആണ് മെസ്സേജ് അയക്കുന്നത്. റൈറ്റ് ആയിട്ടാണ് അയക്കുന്നത് കേട്ടോ. നമ്മുടെ അങ്കിതും അർപ്പിതും കറക്റ്റായിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. അടിപൊളി. ഷിഹാബുദ്ദീൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. സാഹിദ് ആൻഡ് വാഹിദ് ആണ് ആ ഒരു വിഷസ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് റൈറ്റ് ആൻസർ വലിയ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതാരാണ്? നമ്മുടെ എയ്തൻ എവ്ലിൻ എസ്ഹാൻ ആണ്. അവർ ഫുൾ ഡീറ്റെയിൽ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് കോപ്പി ചെയ്ത് അവരിങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എം ഷി നസീമാണ്. ചോദ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യം എം ഷി ഇങ്ങനെയായിരുന്നു, ഇന്ത്യൻ എഡിസൺ എന്നറിയപ്പെടുന്നത് ആരാണ്? അതായിരുന്നു എൻ്റെ ചോദ്യമായിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ ഈ വിശേഷം പറയാൻ വരുമായിരുന്നു കേട്ടോ. ദിനേശൻ പി ടിയുടെ മെസ്സേജുണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റാർ സിംഗർ വിജയ്, ശിവപ്രിയ സുരേഷിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. തീർച്ചയായിട്ടും നമ്മളുടെ നമ്മൾ ഖത്തറിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും അഭിമാനമായിട്ട് സ്റ്റാർ സിംഗറിൻ്റെ വിജയിയായിട്ട് ശിവപ്രിയ സുരേഷ്, നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ആ ഒരു പേര് തന്നെ കേൾക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേര് തന്നെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി കേട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ശിവപ്രിയയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞിരിക്കുന്ന, ദോഹയിലെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു വലിയൊരു ആശംസകൾ ആ ഒരു ഫാമിലിക്കും സ്പെഷ്യലി നമ്മുടെ ശിവപ്രിയയ്ക്കും നമ്മൾ വിഷയമാണ്. ലഞ്ജുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലഞ്ജു. ലജിൻ ആൻഡ് ലക്ഷിവ് ഭവൻസിൽ നിന്നും അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അനീസ് ദോഹയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അലൈന, ഹൈസ ആൻഡ് ഫാത്തിമ പൊതാർപോളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. വെരി ഗുഡ് മോർണിംഗ്. അവരെല്ലാ ദിവസവും ഫോട്ടോസ് അയക്കുക, ഫോട്ടോ അയക്കുക, ഒരു സെൽഫി എനിക്ക് അയക്കാറുണ്ട്. അപ്പം അത് കാരണം ഈ മുഖങ്ങൾ നല്ല പരിചയമാണ്. പക്ഷെ എനിക്ക് പേര് കഴിഞ്ഞ ദിവസം വിട്ടുപോയി, പേരെന്താന്ന് പറഞ്ഞു. പക്ഷേ ഫേസ് എല്ലാവരുടെയും നല്ല ഫോട്ടോ എല്ലാ ദിവസവും കണ്ടു കണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പോൾ അലീന, ഹൈസ ആൻഡ് ഫാത്തിമ അവർക്കൊരു സ്പെഷ്യൽ മോർണിംഗ്, വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മാധവും മാനവും ആണ്. അവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ജോസഫ് ജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഡാനിയൽ ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് ഡാനിയലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഡാനിയൽ. നെക്സ്റ്റ് സുലൈമാൻ ക്വസ്റ്റ്യൻ കേട്ടില്ലേ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയുടെ എഡിസൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അതാണ് ചോദ്യം കേട്ടോ. വിജിത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ലിയോൺ വിജിത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഓക്കെ ഒരു വിഷസ് കൊടുക്കണം. ഉറപ്പായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ലിയോണിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

സ്ലീപിന്റെ അക്കൗണ്ടിൽ നിന്നാണ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒരു ഗുഡ് ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാശിയുടെ മെസ്സേജ് ഉണ്ട്. ഭവൻസിൽ നിന്നാണ് കാശിയുടെ മെസ്സേജ്. ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ഓണം ഫോട്ടോയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി ഫോട്ടോ ആണല്ലോ. ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. അടിപൊളി അറ്റയറിൽ നിൽക്കുന്ന ഒരു കിടിലൻ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മിസ്ന മിൻഹാജ് ആൻഡ് ദിയ ഫ്രം MES റൈറ്റ് ആൻസർ അവരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഹംസക്കുട്ടി ഒരു വിഷസ് പറയുന്നുണ്ട്, ഞാൻ ആ വിഷസിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. കൂടെ തന്നെ യഷ്മി നസീമിന്റെ മെസ്സേജ് എൻ്റെ റൈറ്റ് ആൻസർ ആണ് യഷ്മി. അരുണിന്റെ മെസ്സേജ് എൻ്റെ വെരി ഗുഡ് മോർണിംഗ് ഫ്രം ആഗ്ന ആൻഡ് ആഗ്നേയ് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. നൌഷാദിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നൌഷാദ്. റിഷാൽ ഐഷലാണ് മെസ്സേജ് ചെയ്യുന്നത്, റൈറ്റ് ആൻസർ അയക്കുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഫ്രം ബസ് നമ്പർ 30 നോബൽ ഇന്റർനാഷണൽ സ്കൂൾ. സ്പെഷ്യൽ മെൻഷൻ, ബസ്സിന്റെ സാരഥി ആയിട്ടുള്ള ബാബുവേട്ടന് ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാലും അദ്ദേഹത്തിന് നമ്മളുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ. ബാബുവേട്ടനുള്ള നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. ഇന്നലെ ഈ പറഞ്ഞ പോലെ നമ്പർ 30 മെസ്സേജ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ 29 അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സാധിക്കാണ് മെസ്സേജ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്. സിറിൽ ബാബുവിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ശ്രീകാന്തിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്.

ബിജോയുടെ മെസ്സേജ്. ഹയർ സ്റ്റഡീസിനായിട്ട് നാട്ടിലേക്ക് യാത്ര പോകുന്ന ദിയയ്ക്ക് എല്ലാവിധ ആശംസകളും ബൈ അബീൽ ആൻഡ് അനബൽ എന്ന് പറഞ്ഞിട്ടാണ് വിഷസ് വന്നിട്ടുള്ളത്. അബീലും അനബലും ദിയയ്ക്കുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. കൂടെ തന്നെ നിസാറിന്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ഇസ്ഹാൻ, ഐഷ, ഇസ ആൻഡ് ലിസ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സ്പെഷ്യൽ മോർണിംഗ് തന്നെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നേരെ അടുത്തൊരു പാട്ടും കൂടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഫോട്ടോ, നല്ല ക്യൂട്ട് ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് ഇസ്ഹാൻ, ഐഷ, ഇസ ആൻഡ് ലിസയാണ്. ഓക്കെ, അവരുടെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. അടിപൊളി, ഭയങ്കര ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഇവിടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആമിന കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഡെറിക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. എനിക്കത് ഞാൻ ഇനി ആരുടെയും പേരുകൾ മിസ്സാക്കിയിട്ടില്ല, എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തി എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കൂടെ നമ്മളുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും പറഞ്ഞു ഇന്ത്യൻ എഡിസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് ജി ഡി നായിഡു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് പോകാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർക്കൊക്കെ ഫ്രീ ആവുന്ന ടൈമിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭകൻ മാത്രമായിരുന്നില്ല, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഞ്ചിനീയറും സയൻറ്റിസ്റ്റും ഒക്കെ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു പേര് ഇന്ത്യൻ എഡിസൺ എന്ന് പറയുന്ന ഒരു വിശേഷണം ഒരു വ്യക്തിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല അല്ലേ. അപ്പോൾ ജി ഡി നായിഡു എന്ന ഗോപാല സ്വാമി ദൊരൈ സ്വാമി നായിഡു അദ്ദേഹമാണ് നമ്മളുടെ ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പേര്. അപ്പോൾ സ്കൂൾ ബസ് സ്റ്റോറീസിലൂടെ ഇതുപോലെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊന്ന് മെസ്സേജിൽ അയച്ചിടാം. ഇപ്പം നമ്മളെ കേട്ടുപോകുന്ന ടീച്ചേഴ്സിനൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ സജഷനായിട്ട് പറയാനായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജിലും അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. അപ്പം നിങ്ങളുടെ പേര് തന്നെ പറഞ്ഞ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ആരാണ് ആ ചോദ്യം തന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളതിലേക്ക് വരുന്നതായിരിക്കും. ഫൈസൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങളുടെ കൂട്ടുകാരിയുടെ പേര് മിനിയുടെ ബർത്ത്ഡേ ആണ്. ആശംസകൾ പറയണം എന്ന് പറഞ്ഞിട്ട് വലിയൊരു മെസ്സേജുണ്ട്. അത് മെസ്സേജ് അയക്കുന്ന ഫൈസൽ വലപ്പാടാണ്. ആബിദ, ദൗലത്ത്, ഷാനി, സ്മിത, റിജീഷ്, ഷിജി, രമേശ്, ഇക്ബാൽ, റിജു, സാബി, സുധീർ, ഡർ എല്ലാവരും കൂടി ആശംസകൾ അറിയിക്കുന്നു എന്ന് പറയുന്നു. നല്ലൊരു പാട്ടും വെക്കണം, തീർച്ചയായിട്ടും നല്ലൊരു പാട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. ഷാനിബ് പൂമുത്തോളെ എന്നുള്ള സോങ് ചോദിക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. നിയാസും ഷാനിബേയും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ടുഡേ ഈസ് അവർ ഓ വെഡിങ് ആനിവേഴ്സറി ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ സ്പെഷ്യലായിട്ട് നിയാസിൻ്റെയും ഷാനിബയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് സ്നേഹത്തോടു കൂടി സ്പെഷ്യലായ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അടിപൊളി വിഷസ് പറയുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ്. ആൻ മരിയ, ബിജു, ആഡം, ഏബിൾ, ബിജു അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ഭവൻ സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. ആരൊക്കെയാണത്? ആമിന ആൻഡ് മോയിസ് ഹൈസൻ ആണ്. അപ്പോൾ അവർക്ക് ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ 27th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അല്ലേ. ഓക്കെ, ഞാൻ ആ വിഷസിലേക്കൊക്കെ വരാം കേട്ടോ. അടുത്ത മണിക്കൂറിൻ്റെ തുടക്കത്തിൽ കുറച്ചധികം പേരുടെ വിഷസ് കൂടിയുണ്ട്. ഞാനതൊക്കെ പറയുന്നതായിരിക്കും ഹംസക്കുട്ടി, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, കുറച്ച് പേരുടെ വിഷസ് കൂടിയുണ്ട്, അതിലേക്കൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പം വാഴ 2 പാട്ടിലേക്കാണ് നമ്മളിതാ പോകുന്നത്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடப்பம் மலபார் ப்ராமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
1: In association with
2: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഒരു മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് നിസ വെരി ഗുഡ് മോർണിംഗ്. ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ എല്ലാ സ്റ്റാഫിനും നല്ലൊരു മോർണിംഗ് പറയണേ. മെസ്സേജ് അയക്കുന്നത് ഷിഹാബ്, അൻസ, ശില്പ, ആമിന, അന്നഹ. അടിപൊളി പേരാണല്ലോ നഹ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ എല്ലാവർക്കും എല്ലാ സ്റ്റാഫിനും നല്ലൊരു മോർണിംഗ്. ഇവരെല്ലാവരും ഈ ഒരു ഫുൾ ടീമാണ് വിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെയും ഒരു സ്പെഷ്യൽ വിഷസ് വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഇനി സമ്മാനം കിട്ടാനുള്ള ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ റെഡി ആയിക്കോളൂ, ചോദ്യം കേട്ട് ഉത്തരം തരാനായിട്ട് റെഡി ആയിക്കോളൂ കേട്ടോ.
5: Media and the Sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
4: പറയേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എം ജി ശ്രീകുമാർ. ആ ഒരു പൊന്നോണം എം ജി ലൈവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ടൈമാണ്. അപ്പോൾ എങ്ങനെ ടിക്കറ്റ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും, വാങ്ങാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നവർക്കും സമാനമായിട്ട് ടിക്കറ്റ് വെയിറ്റിംഗ് ആണ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഒരു പാട്ടിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ നിങ്ങളെ ഇപ്പൊ കേൾപ്പിക്കും. ഇത് ഏത് സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാം. അധികം ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ആദ്യ ദിവസത്തെ കോൺടെസ്റ്റിലെ ചോദ്യം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം പെട്ടെന്ന് തന്നെ ഉത്തരം ടൈപ്പ് ചെയ്യാനായിട്ട് ഫോണൊക്കെ സെറ്റ് ചെയ്തോളൂ, ഇതാ കേട്ടോളൂ കേട്ടോ. ഈ ഒരു ചെറിയ പോർഷനോട് ഓഡിയോ കേട്ടിട്ട് ഈ ഇതേത് സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. വെരി സിമ്പിൾ. അന്നൂടെ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ അന്നൂടെ പ്ലേ ചെയ്യാം.
6: കാടുകൾ കേറിയോ ഭാവന, ഇക്കാറ്റിലാകലില്ലി പൂത്ത വാസന.
4: ഏത് സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണിത്? പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചിട്ടോ 5000 എന്ന നമ്പറിലേക്ക്. ഇനിയുള്ള ടൈമുകളിലൊക്കെ തന്നെ ഈ ഒരു ചോദ്യവും ഉത്തരങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെയും ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേഗം വേഗം ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000 എന്ന നമ്പറിലേക്ക്. ഇനി ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
7: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
8: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
9: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
10: സ്കൂളും തുറന്ന് തിരക്കുമായി,
11: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
10: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
11: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
10: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
12: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
13: Safari, world-class shopping experience. Doha, Qatar.
14: Namaskaram, I'm Ramya Nambisham.
15: You're listening to
14: Radio Suno 91.7. Kete kete, kutu kuna.
15: You're listening to
16: Morning Safari.
15: Morning Safari.
16: Morning Safari.
17: Only on Radio Suno 91.7.

0: Morning Safari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 31st തിങ്കളാഴ്ച ദിവസമാണ്. ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഞാൻ ഇങ്ങനെ പെൻഡിംഗിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് പോവാണ്. സനൽജിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. നെക്സ്റ്റ് തന്നെ വിമിഷിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേരുടെ റൈറ്റ് ആൻസറും വന്നിട്ടുണ്ട്. അപ്പം നേരെ ഒരു വിഷസിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. ഹംസക്കുട്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂംമേറ്റ് ജാബറിൻ്റെ 11th വെഡിങ് ആനിവേഴ്സറി ആണ്. ഒന്ന് വിഷ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ്. കൂടെ തന്നെ അഭിജാനിക്സിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് എന്നൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. എനിക്കത് ഓണ ടൈമിൽ എടുത്ത ഫോട്ടോ ഞാൻ തോന്നുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ഫാമിലിക്ക് നമ്മളുടെ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ വിശാലിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഏഷ്യാനെ സ്റ്റാർ സിംഗറിന്റെ വിന്നറായ നമ്മുടെ ഖത്തറിന്റെ ശിവക്കുട്ടിക്ക് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് വിശാലിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നമ്മളും വളരെ വളരെ സ്നേഹം മോൾക്ക് സ്പെഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അംബരീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി ഗുഡ് മോർണിംഗ്. സിജി ഓമല്ലൂർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. നറ്റാഷക്കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് നറ്റാഷ മോളുടെ മെസ്സേജ്. ഓണം ഫോട്ടോ അവരുടെയും എത്തിയിട്ടുണ്ട്. ഓണം തന്നെയല്ലേ. ഓക്കെ, അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി എന്നാ ഇരിക്കട്ടെ ഇതും, പിന്നെ അല്ല അവർ വഴിക്ക് നമ്മൾ പോവല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നറ്റാഷക്കുട്ടിയുടെ ഫാമിലിയുടെയും ഫോട്ടോസ് എത്തിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. കൂടെ തന്നെ സിറിൽ ജെറൻ, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. അനുരാജിൻ്റെ മെസ്സേജ് കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടെ ഒരു വിഷസ് കൂടി ഞാനിതിൽ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ഇപ്പം പറയാം എന്ന് പറഞ്ഞിട്ട് വിഷസ് ആക്ച്വലി നമ്മുടെ ഉത്തരങ്ങൾ വന്ന സമയത്ത് അതിനകത്ത് ചെറുതായിട്ടൊന്ന് മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാനത് തപ്പിയെടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി മാർഡെങ്കിലും വിഷസ്, ഞാൻ ആ വിട്ടുപോയ വിഷസ് ഉള്ള ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നൊരു ഹായ് അയക്കുവാണെങ്കിൽ എനിക്ക് വീണ്ടും ആ വിഷസിലേക്ക് എത്താൻ പറ്റും. കാരണം ബാക്കിയുള്ള മെസ്സേജുകളിൽ അതങ്ങനെ റൈറ്റ് ആൻസേഴ്സൊക്കെ വന്നപ്പോൾ അതിൽ ആക്ച്വലി അതങ്ങോട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. എന്തായാലും അത് പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ വീണ്ടും ആ വിഷസിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു എവറി വൺ എന്ന് പറഞ്ഞിട്ട് ജയശങ്കർ ബാലകൃഷ്ണൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജുകൾ പോരട്ടെ. മുഹമ്മദ് എ കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് പ്ലീസ് സേ ഗുഡ് മോർണിംഗ് ടു ഓൾ ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂൾ ബൈ സാഹി തമൻ ഫ്രം 3B. ഓക്കെ, അടിപൊളി. ഓക്കെ, ഗലീലിയോ ഇന്റർനാഷണൽ സ്കൂളിലെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് മുഹമ്മദ് എ കെ അറിയിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവറി വൺ ഫ്രം റോജർ ആൻഡ് സാവിയോ, വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ.

0: ആഘോഷ വേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just be

ജൂലി നാല് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടത്. ഇന്ന് ഓഗസ്റ്റ് 31 തീയതി തിങ്കളാഴ്ച ദിവസമാണ്. റംഷീദ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് ഷിനാദ്, ആസിഫ്, അനുരാജ്, കോളിൻ എല്ലാവരും ചേർന്നിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷിനാദ്, ആസിഫ്, അനുരാജ് ആൻഡ് കോളിൻ, അവർക്കും ഒരു നല്ല മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമീൻ അഫ്സലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹൈ മോർണിംഗ് നെസ്സാന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായല്ലോ മെസ്സേജൊക്കെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്, എന്നൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. 2 ഇടവേള കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അടിപൊളി അടിപൊളി. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കിങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടി അങ്ങനെ പോകാം. അമീൻ അഫ്സൽ കുറച്ച് നാൾക്ക് ശേഷമായിരുന്നു ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് ഒരു മോർണിംഗ് മെസ്സേജാണ്. കൂടെ തന്നെ നമ്മളുടെ കഴിഞ്ഞ മണിക്കൂറിലെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഒരുപാട് പേർ അയക്കുന്നു. ഷൈൻഡ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. രഞ്ജനീഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ബിൻസി, മായ, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയം തന്നെയാണിത്. കൂടെ തന്നെ എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. എം ജെയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് എം ജെ. അഷ്കർ പി ഹംസയുടെ മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാനിങ്ങനെ ചോദിക്കാൻ വിചാരിച്ചൊരു കാര്യം, അത് എത്ര പേർക്കത് കണക്റ്റ് ആകുമെന്നറിയില്ല. ചിലപ്പോൾ നിങ്ങൾ റീലൊക്കെ കാണുന്ന സമയത്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഓറ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് പറയും, ഓ ആൾക്കൊരു പ്രത്യേക ഒരു ഓറ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ ഒരു ആകർഷണം, അല്ലെങ്കിൽ ഒരു ഓറ, അല്ലെങ്കിൽ ആളുടെ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കാം ഒരു ആകർഷണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ആൾ വന്നു പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു ഓറ ഫീൽ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇൻസ്റ്റയിലും അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഓറ ഫാമി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് എന്തായിരിക്കും ഇതിനെ വിളിച്ചിട്ടുണ്ടാകുക, നേരത്തെ ഓറ ഫാമിങ് അല്ലെങ്കിൽ ഓറ എന്ന് പറയുന്ന രീതിക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഭയങ്കര അതിനൊരു മലയാളം വാക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു പത്രാസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഓറ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഒരു സ്ഥലത്താണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇടത്താണെങ്കിലോ ഒക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങളെ കുറച്ചുകൂടി ഭംഗിയായിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് കാണുന്ന സമയത്ത് നമ്മളുടെ പ്രവൃത്തികളിൽ ഒരു പ്രത്യേകത തോന്നുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ഈ ഓറ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒരു വലിയ രീതിയിലൊരു തരംഗമായിരിക്കുകയാണ് ഈ ഓറ എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ചുറ്റുമുള്ള ആ ഒരു ആകർഷണ വലയത്തെയാണ് ഓറ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ചുറ്റുമുള്ളവരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നതിനും തങ്ങളുടെ പ്രശസ്തി അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ബോധപൂർവം ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഈ ഓറ ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആളുകളുടെ ഇടയിൽ തങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കുക, ഇത് മാത്രമാണ്. അതായത് നമ്മളെക്കുറിച്ച് നല്ലൊരു ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ട്രെൻഡി ആയിട്ട് വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ മനോഹരമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കൂളായിട്ടിരിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ കണ്ടിട്ടുള്ള വ്യക്തികളുണ്ട്, നല്ല ഓറയുള്ള ഒരു വ്യക്തി, ഓ ആളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഓറ എഫക്റ്റ് തോന്നി എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് തോന്നി എത്ര പേർക്കിത് ഇതിലേക്ക് എത്താൻ പറ്റും എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ ഈ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കും, കാരണം ഇതിങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓറ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എന്നാലും നമ്മളും ട്രെൻഡിനനുസരിച്ച് തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ഓറ ഫീൽ ചെയ്തു എന്നൊക്കെ നമ്മൾ പലരെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കൊരു ഓറ ഫീല് തോന്നണം എന്നുണ്ടെങ്കിൽ അയാളുടെ പെരുമാറ്റമാണോ, അല്ലെങ്കിൽ അയാളുടെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണോ, എങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ പെട്ടെന്ന് ആക്കൊള്ളാം എന്ന് ചിന്തിക്കുക എന്നുള്ള കാര്യം കൂടി എനിക്ക് ഈ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു പോകാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക് അതിനുള്ളൊരു മറുപടി എനിക്ക് റംഷീദ് അയച്ചു. ഓക്കെ, അടിപൊളി. താങ്ക് യു റംഷീദ്, താങ്ക് യു സോ മച്ച്. തൽക്കാലം ഞാനത് വായിക്കണോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എനിവേ, താങ്ക് യു റംഷീദ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഓറ ഫീൽ ചെയ്തിട്ടുള്ള ചില വ്യക്തികളുണ്ടാവുമല്ലോ, അവരുടെ പെരുമാറ്റത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലൂടെ ആയിരിക്കാം. അങ്ങനെ തോന്നിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്താം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് 444-447 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. ഒരു പെരുമാറ്റത്തിലൂടെ
അല്ലെങ്കിൽ നിങ്ങളോടുള്ള സംസാരത്തിലൂടെ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇംപ്രഷൻ തോന്നിപ്പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. എപ്പോഴെങ്കിലൊക്കെ കണ്ടുപോയിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. എപ്പോഴും വളരെ നല്ല പെരുമാറ്റം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ഓറയുള്ള ആളുകളെ പരിചയപ്പെടുത്താനുള്ള സമയമാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആ വിശേഷവും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-917 നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചോളൂ 500-917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
3: കൂടും തുറന്ന് തിരക്കുമായി.
4: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
3: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
4: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
3: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
5: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
6: Safari, world-class shopping experience. Doha, Qatar.
7: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
8: Malabar Golden Diamonds. Morning Safari.
9: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: ആഘോഷ വേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: ഫസ്റ്റ് ബെൽ ജി സി സി റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
5: GCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
3: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
6: Back to school.
7: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്.

0: In association with
1: Commercial Bank, where saving more turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: ഓര നഷ്ടപ്പെടുത്താതിരിക്കുക. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. ഇതിങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ആ ഒരു കാര്യങ്ങളൊന്ന് ചോദിച്ചു വരായിരുന്നു. നമ്മളുടെ കൂടെ കുറച്ചുപേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. റംഷീദ് എനിക്കൊരു നല്ല മെസ്സേജ് തന്നിട്ടുണ്ട്. അതിനൊരു താങ്ക് യു ഞാൻ സ്പെഷ്യലി റംഷീദിനും അയച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ ന്യൂജൻ പിള്ളേരുടെ ഓറ പോവും ജെൻസി എന്ന് പറഞ്ഞിട്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആകർഷണം ജെൻസി എന്നുള്ള ഐ മീൻ ഓറ എന്നുള്ള വേർഡ് നേരത്തെയും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതീര തരത്തിൽ ആളുകൾ ഈ കുട്ടികളെ അതിനെ ഒന്ന് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പെരുമാറ്റവും നമ്മൾ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ആ ഒരു ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു രീതിയും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. പുതിയ പുതിയ അല്ലെങ്കിൽ ഒരു ട്രെൻഡി പേരുകളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, എന്തായാലും ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ശിവപ്രിയയ്ക്ക് ഒരുപാട് പേരുടെ സ്നേഹം നിറഞ്ഞ നല്ല നല്ല വിഷസും കാര്യങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അജയ് കൊച്ചൻ അദ്ദേഹവും വളരെ സ്പെഷ്യലായിട്ട് മോൾക്കുള്ള ആശംസകൾ കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശിവപ്രിയയ്ക്ക് ഒരിക്കൽ കൂടി നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇവൻ്റ് ഉണ്ടല്ലേ.
4: And the Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
3: അങ്ങനെ ടിക്കറ്റുകൾ സമ്മാനത്തിലൂടെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുന്നു, അതിനുള്ള ഉത്തരം നിങ്ങളൊന്ന് നമുക്ക് മെസ്സേജ് ചെയ്ത് തരിക. 5000 എന്ന നമ്പറിലേക്ക് ഞാനൊരു പാട്ടിൻ്റെ ഇടയിലെ ഒരു പോർഷൻ നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കും. എന്നിട്ട് ഇത് ഏത് സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. ഇതാ ഒന്ന് കേട്ടോളൂ കേട്ടോ
5: ആ ഒരു ഓഡിയോ.
3: അതോടെ കേൾക്കാം അല്ലേ.
5: കാടുകൾ കേറിയോ ഭാവന, ഇക്കാറ്റിലാകലില്ലി പൂത്ത വാസന.
3: ഇത് ഏത് സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് എന്നുള്ള വളരെ സിമ്പിൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക്. ഒപ്പം തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നാട്ടിലെ നമ്പറിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കൂടി വയ്ക്കാനായിട്ട് മറക്കരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ലിബിൻ ഗോപാലകൃഷ്ണൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓറ പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആണ് ആളുടെ ഒരു മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഓറ വിശേഷം ട്രെൻഡിങ്ങിലായതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷത്തിലേക്കായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയും ചില അപ്ഡേറ്റുകളിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ഒക്കെ തന്നെ വരാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പി ഒ ബോക്സിലൂടെ ഒരു സ്ഥലവിശേഷം കൂടി നമുക്കൊന്ന് അറിഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം നേരെ നമ്മൾ പി ഒ ബോക്സിലേക്ക് പോയിട്ട് വളരെ പെട്ടെന്നൊരു ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടി നമ്മളൊന്ന് അറിയാനായിട്ട് പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു പേരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയും പുള്ളിയും ഒന്നുമില്ല, അങ്ങനെ ഒരു സ്ഥലപ്പേരാണ് കേട്ടോ. കോട്ടയം ജില്ലയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു ചെറിയ വിശേഷത്തിലേക്കാണ് ഇന്ന് എനിക്ക് വരാനായിട്ടുള്ളത്. കോട്ടയം ജില്ലയിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേര്, ആ ഒരു പേരിലേക്ക് നമ്മൾ വരികയാണ് പി ഒ ബോക്സിലൂടെ. ഈ സ്ഥലത്തിൻ്റെ പേര് മറ്റക്കര എന്നാണ്. ഇതിൽ വള്ളിയും പുള്ളിയും ഒന്നുമില്ലല്ലോ അല്ലേ. മറ്റക്കര എന്ന് പറയുന്ന പേര് കോട്ടയം ജില്ലയുടെ ഒരു മധ്യഭാഗത്തായിട്ടുള്ള ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ ഈ സ്ഥലത്തെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ആ പേരിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് ആ പേര് വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കുവാണെന്നുണ്ടെങ്കിൽ മറ്റങ്ങളും അല്ലെങ്കിൽ പാടങ്ങളും അല്ലെങ്കിൽ കരയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മറ്റങ്ങളും പാടങ്ങളും ഒക്കെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് അത്രേ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മറ്റക്കര എന്ന് പറയുന്ന ആ ഒരു

പേര് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റം എന്ന് പറയുന്ന പേരിൽ തന്നെ സ്ഥലപ്പേരുകളുണ്ട്. തൃശ്ശൂരിലെ മറ്റം എന്ന് പറയുന്ന പേരിലൊരു ഒരു സ്ഥലമുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഇതുപോലെ മറ്റം വരുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങൾ, അതെ മറ്റം വരുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. ദാ രാജേഷ് മെസ്സേജ് അയക്കുന്നുണ്ട്. മാവേലിക്കര സൈഡിൽ മറ്റം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എനിക്കൊന്ന് പല ജില്ലകളിലും മറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ, മറ്റം വരുന്ന മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു റൈറ്റ് ആൻസേഴ്സ് കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു കവ് സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗൗരി ലക്ഷ്മി തന്നെ പാടിയ ആരോ നെഞ്ചിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ വേർഷനാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. സമയം 7:43 ആണേ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. സ്ഥലവിശേഷങ്ങളൊക്കെ ഒരുപാട് പേര് ഇതാ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഷാനു പറയുന്നത് വാഗ എന്ന സ്ഥലത്തിനടുത്ത് മറ്റം എന്ന സ്ഥലമുണ്ട്. ഈ വാഗ എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഷാനു? അതുകൂടി ഒന്ന് പറഞ്ഞോളൂ. വാഗ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, അതൊരു വെറൈറ്റി പേരാണ്. അത് ഏത് ഭാഗത്താണ് എന്നുള്ളത് കൂടി ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ എൽദോ പൗലോസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മറ്റക്കുഴി നിയർ പുത്തൻകുരിശ് എറണാകുളം ഭാഗത്തുള്ള സ്ഥലമാണ് മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലം. എൽദോ പൗലോസ് ആണ് ആ സ്ഥലത്തെ പറയുന്നത്. പിന്നെ ജെറിൻ പറയുന്നത് കുടമറ്റം, അങ്ങനൊരു സ്ഥലമുണ്ട് പാല, കുടമറ്റം എന്ന് പറയുന്ന സ്ഥലത്തെ ജെറിൻ ഓർമ്മപ്പെടുത്തുന്നു. ബിജു ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. ബിജു പറയുന്നത് പുറമറ്റം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തിരുവല്ല ഭാഗത്തുള്ള സ്ഥലമാണ്. കരമന വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടി രാജേഷിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. രാജേഷ് നേരത്തെ മാവേലിക്കര സൈഡിലൊരു മറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്ത് കൂടുതലും നെൽകൃഷിയുള്ള ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിൻ ജോസ് മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്തെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല ഗുരുവായൂർ അടുത്താണ് വാഗയുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ മറ്റമാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മറ്റം. ഓക്കെ, ഞാൻ പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലൊരു മറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കൊന്ന് ആ മറ്റത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് നമ്മുടെ കുറച്ച് മുമ്പുള്ള ചോദ്യത്തിൻ്റെ മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റക്കര എന്ന് പറയുന്നൊരു സ്ഥലത്തെ ഒന്ന് പരിചയപ്പെട്ട് വരികയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റം വരുന്ന മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെ എന്നുള്ള ചോദ്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുന്നമറ്റം മൂവാറ്റുപുഴ ഭാഗത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് പുമ്മറ്റം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റം കണക്ട് ചെയ്ത് വരുന്ന മറ്റ് സ്ഥലവിശേഷങ്ങളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ 5000917. മറ്റത്തൂർ, അതും തൃശ്ശൂർ ഭാഗത്തെ സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിനോയ് ജോയി ആണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങൾ, ഓ, നിയർ കൊടകര, കറക്റ്റാണ്. അപ്പോൾ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.

0: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
1: ഖത്തറിൽ ലൈവായി.
0: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ
0: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
3: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com. യു ആർ ലിസണിംഗ് ടു
4: Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: ആക്ഷൻ
6: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ,
7: തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
9: Brought to you by Safari, world class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
10: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And
13: Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
14: Just feel like you're home.
15: Suno. Updates.
16: Suno Updates like is swagatham. Update galumai Nisa. ഖത്തറിന്റെ ഭക്ഷ്യ വ്യവസായ മേഖലയിൽ ഗണ്യമായ മുന്നേറ്റമുണ്ടായതായി റിപ്പോർട്ട്. ഖത്തറിൽ ഭക്ഷ്യ വ്യവസായ രംഗത്ത് വൻ മുന്നേറ്റം. പാൽ ഉൽപാദനത്തിലും ഇറച്ചിക്കോഴി വളർത്തലിലും 98% സ്വയം പര്യാപ്തത കൈവരിച്ചു. 10 വർഷത്തിനിടെ രേഖപ്പെടുത്തിയത് വൻ വർധനവാണ്. സമുദ്ര ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 11 സേവനങ്ങൾ കൂടി ഓട്ടോമേറ്റ് ചെയ്തതായി ഖത്തർ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇതോടെ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ആകെ ഈ സേവനങ്ങളുടെ എണ്ണം 21. സ്കൂളുകൾക്ക് ചുറ്റും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി അഷ്ഗാൽ. ഖത്തറിൽ സെപ്റ്റംബർ 1-2 തീയതികളിൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യത. പൊടിക്കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാഴ്ചപരിധി കുറയാനും ഇടയുണ്ട്. പുരുഷ ഹോക്കി ലോകകപ്പിൽ വീണ്ടും ജർമ്മനി കിരീടം നേടി. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സ്പെയിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ജർമ്മനി തുടർച്ചയായി 2nd വട്ടവും കിരീടം ചൂടിയത്.
9: Suno

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: ഹൈ എവരിവൺ, ദിസ് ഈസ് ഹരിചരൺ ഹിയർ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர் மலபார் கோல்ட் ஆண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: വല്യേട്ടൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ ഇതാ കേട്ടുകഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. ഓഗസ്റ്റ് 31st തിങ്കളാഴ്ച ദിവസമാണ്. നല്ലൊരു മോർണിംഗിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില അപ്ഡേറ്റുകളിലേക്ക് കൂടി നമ്മളിന്ന് പോവുകയാണ്. സമുദ്ര ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 11 സേവനങ്ങൾ കൂടി ഓട്ടോമേറ്റ് ചെയ്തതായിട്ട് ഖത്തർ ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഇതോടുകൂടി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ആകെ സേവനങ്ങളുടെ എണ്ണം 21 മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സ്കൂളൊക്കെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് ചുറ്റും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വളരെ ശക്തമാക്കിയ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാ തരത്തിലുള്ള ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ, നമ്മുടെ കുട്ടികളുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. സ്കൂൾ പരിസരത്തെ വേഗത കുറച്ച് തന്നെ മുന്നോട്ട് പോവുക, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് വളരെ കൃത്യമായിട്ട് അധികൃതർ നൽകി പോകുന്ന ഒരു സമയമാണ്. കുട്ടികളുടെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കുട്ടികളുടെ ആരോഗ്യത്തിന് ആ ഒരു എക്സ്ട്രാ കെയർ നൽകുന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികൾക്ക് വേണ്ടി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് അവർക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ് എന്ന് പറയുന്ന രീതിയിൽ അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇവന്റ് കൂടി നിങ്ങൾക്ക് അരികിലേക്ക് വരികയാണ്. റിയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കും ചേർന്നിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇവന്റിലേക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരാം. അവർക്ക് ചിന്ന ചിന്ന ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സമ്മാനങ്ങളും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചെയ്യേണ്ട കാര്യം വളരെ വളരെ സിംപിളാണ്. ഇപ്പൊ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബിൽ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ഇപ്പൊ തന്നെ അയച്ചോളൂ. BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അത് മുഴുവൻ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് BTS എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് ഇവിടേക്ക് ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു 7 മുതൽ 10 വരെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവന്റ്, ഈ ഒരു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ് എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് നമ്മൾ ഒരുക്കുന്നത്. അപ്പം 4th രാവിലെ ഒരു 9 സ്റ്റാർട്ട് ചെയ്യുന്നു. റിയാദ മെഡിക്കൽ സെന്ററിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇവന്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. ജസ്റ്റ് നമ്മുടെ വാട്സപ്പിലേക്ക് BTS എന്ന് മാത്രം നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഏജ് ഗ്രൂപ്പ് ഒന്നുകൂടെ ഒന്ന് ഓർത്തോളൂ, 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വേഗം നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
1: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
1: GCC-യിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ MG ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് MG ലൈവ് September 4 QNCC.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: കൂടും തുറന്ന് തിരക്കുമായി.
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: Safari, world-class shopping experience. Doha, Qatar.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
8: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
9: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology.
10: Listerine brushing inodopam upayogikkumbol 5x more cleaning power.
11: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
12: യു ആർ ലിസ്ണിംഗ് ടു
11: റേഡിയോ സുനോ

0: സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച ദിവസം
1: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ട് പോകുന്ന ടൈമില് നമ്മള് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ എല്ലാവരും ഒത്തിരി പേര് ഉത്തരങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ടിക്കറ്റുകൾ എം ജി ശ്രീകുമാർ ഷോയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വാല്യുബിൾ ആണെന്നുള്ളത്. അപ്പൊ എന്തായാലും ആ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം നമ്മളും തരികയാണ്.
2: And the sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
0: ഒരു ചിന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. വളരെ ലളിതമാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. കാറ്റിലാകെ ലില്ലി പൂത്ത
1: വാസന. വാസന ഏത് സിനിമയില് എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണിത്? നമ്മള് വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്ന രീതിയിലാണ് ചോദ്യം ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയുള്ള 2-3 ദിവസങ്ങളില് നിങ്ങൾക്ക് ഇങ്ങനെ ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്.
1: വേഗം നിങ്ങൾ റൈറ്റ് ആൻസർ അയക്കുക. 5000917 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ അയച്ചോളൂ. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ എല്ലാവരും നമ്മുടെ ശിവപ്രിയക്കുള്ള വിഷസ് ഇങ്ങനെ ഭയങ്കര സന്തോഷം ോടുകൂടി നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ രാവിലെ തന്നെ സ്പെഷ്യൽ സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെ അറിയിച്ച് ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ അയച്ചു.
0: എനിക്ക് നല്ലൊരു വലിയ സന്തോഷം കാര്യം, ഈ ഇത് ന്യൂസ് വന്നപ്പോ തന്നെ, ഇതിന്റെ അറിയിപ്പ് വന്നപ്പോ തന്നെ ഞാൻ വിളിച്ചു.
1: ഓക്കെ.
0: അപ്പൊ സുരേഷ് അദ്ദേഹം ഫോൺ എടുത്തു, മോളുടെ കയ്യിൽ കൊടുത്തു,
1: സംസാരിച്ചു.
0: അപ്പൊ ഞാൻ ഇങ്ങനെ പറയരുത്, നമ്മള് ദോഹയുടെ മോളിൽ നിന്ന് ഇന്നലെ
1: പറഞ്ഞതേ ഉള്ളൂ, നമ്മള് സംസാരിച്ച് നിർത്തിയതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം, അഭിമാനം. അപ്പൊ നമ്മള് ശിവപ്രേന ഓർഡർ.
0: ശരിക്കും ഞാൻ പറഞ്ഞാലേ, ഇന്നലെ ആ അനൗൺസ്മെന്റ് വരുവാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആയി. അവസാനം ശിവപ്രിയ ഇങ്ങനെ സ്റ്റേജിലേക്ക് ഒരു അങ്ങനെ വീണ, ഇങ്ങനെ കുനിഞ്ഞ് വീണാണ്ട് ഭയങ്കര
1: സങ്കടവും സന്തോഷവും സന്തോഷവും എല്ലാം കൂടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ എന്നാലും നമ്മൾ ആളെ ഒന്ന് ഓണറിൽ കൊണ്ടുവരാനുള്ള
0: ശ്രമം
1: നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് വരുന്നതായിരിക്കും അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: this Morning Safari only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ഇൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: 97.7 FM.
1: Qatar's happiness frequency.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഹായ്, ഞാൻ കമൽ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ടു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: സ്പാനിഷ് മസാല മൂവിയിലെ പാട്ട്. സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഒരു വിഷസിലേക്ക് കൂടി പോവാനായിട്ടുണ്ട്. ഇന്ന് എന്റെ വിവാഹ വാർഷികമാണ്. വൈഫ് നാട്ടിലാണ്, എന്നാലും ഞങ്ങൾക്കൊരു വിഷസ് തരണം. വൈഫിന്റെ പേര് സബിത എന്നാണ്. അഷ്റഫിനും സബിതയ്ക്കും നമ്മളുടെ ആശംസകൾ. എം ജിയുടെ ആ കേൾപ്പിച്ച പാട്ട് ഒന്നുകൂടെ ഇടുവോ ചോദ്യമായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും.
2: കാടുകൾ കേറിയോ ഭാവന, ഇക്കാറ്റിലാകലില്ലി പൂത്ത വാസന.
0: ഏത് സിനിമയിലെ പാട്ടാണ്?
1: അതെ,
0: വളരെ എളുപ്പമുള്ള ചോദ്യം,
1: പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ റൈറ്റ് ആൻസർ അയക്കുന്ന സമയത്ത് ഭാഗ്യശാലികൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എം ജി ലൈഫ് അല്ലെ, പൊന്നോണം എം ജി ലൈവിന്റെ ടിക്കറ്റുകളായിരിക്കും.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസന്റ്സ് വിക്ടോറിയ ഗോൾഡ് MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
0: Okay,
1: ഇനിയിപ്പോ നേരെ സൂചനകളിലേക്ക് പോയിട്ട് ഇത് അധികം ഒന്നും ആലോചിക്കേണ്ട, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ സൂചനകളിലേക്ക് പോവാണ്. 2006 റിലീസായ ഒരു സിനിമയാണിത്.
0: ഓക്കെ,
1: 2006 റിലീസായ ഒരു സിനിമയാണിത്. ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അലക്സ് പോൾ ആണ്. ഓക്കെ, അലക്സ് പോൾ മ്യൂസിക് ചെയ്ത സിനിമയാണിത്. പയസ് ഈ സിനിമയിലെ ഒരു
0: കഥാപാത്രമാണ്.
1: ഇത് മാത്രം മതി, കൂടുതലൊന്നും നിങ്ങൾ ആലോചിച്ചൊന്നും പോകണ്ട,
0: എവിടേക്കും പോകണ്ട കേട്ടോ,
1: എവിടേക്കും പോകണ്ട.
0: ആളുകൾ ഓർക്കാനും പറ്റും.
1: ആ, ചിലപ്പം മറന്നുപോയി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സൂചന എടുത്തത്.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ എല്ലാവരുടെയും മനസ്സിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇത് ഏത് ചിത്രമാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ.
0: 5000917.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Radio Suno 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel

0: സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് സന്തോഷിച്ചാലോ?
1: തീർച്ചയായിട്ടും. ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം കിട്ടുവാണെങ്കിൽ അത് ഭയങ്കരമായിരിക്കും.
0: ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്തോഷ കഥ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ഓഫീസിലൊക്കെ നമുക്കറിയാം ഭയങ്കര വർക്ക് പ്രഷറോ ടെൻഷനോ എല്ലാ ജോലിക്കും അതിൻ്റെതായ
1: കാര്യങ്ങളുണ്ട്.
0: പക്ഷെ ആ സമയത്ത് ഇടയിലൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുകയാണ്, ഒരു ചായ കുടിക്കാൻ പോകുന്ന പോലെ.
1: അതെ, തീർച്ചയായിട്ടും. നിങ്ങളുടെ ഓഫീസിൽ ഒരു എച്ച് ആർ ഉണ്ടെങ്കിൽ എച്ച് ആറിനോട് വെറുതെ ഒന്ന് സൂചിപ്പിക്കുക, ഈ പറഞ്ഞ പോലെ റേഡിയോസിനോ ടീം വരെ നമ്മുടെ ഓഫീസിൽ, എന്നിട്ട് അടിപൊളിയായിട്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാന്ന് എച്ച് ആറിനോടൊന്ന് പറഞ്ഞു നോക്ക്.
0: അല്ലേ, ഇനി എച്ച് ആർ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ,
1: ഞാനാണ് എച്ച് ആർ എന്നുണ്ടെങ്കിൽ,
0: നമുക്ക് പിള്ളേർക്ക് ഒരു ഹാപ്പിനെസ്
1: കൊടുത്താലോ? അപ്പൊ എച്ച് ആർ അങ്ങോട്ട് പോയി പറയുന്നു, സാർ നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്താലോ,
0: നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് എല്ലാവർക്കും അങ്ങനെ ഒരു
1: ആഗ്രഹമുണ്ട്.
0: അതെ, 1-2 മണിക്കൂർ ഒരു ഹാപ്പിനെസ് ലോഞ്ച്. ഹാപ്പിനെസ് ലോഞ്ചിന്റെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഞങ്ങൾ അവിടെ വന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും.
1: ഓക്കെ, അപ്പൊ എന്നാലും നിങ്ങളുടെ കമ്പനിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് സ്പേസിലേക്കോ നമ്മളുടെ റേഡിയോ സുനോ ടീം വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു മെസ്സേജ് അയക്കുക ഇപ്പൊ തന്നെ.
0: ഓക്കെ, നിങ്ങളുടെ കമ്പനിയുടെ പേരും ഹാപ്പിനെസ് ലോഞ്ചെന്നും ടൈപ്പ് ചെയ്ത ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ അറിയിച്ചാൽ മാത്രം മതി,
1: നമ്മൾ തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ നമുക്കൊരു പ്രോപ്പർട്ടി മാനേജർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അദ്ദേഹത്തെ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ടീം അവിടെ എത്തി, നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തി, ഒരല്പസമയം
1: സന്തോഷം വാരി വിതറും.
0: സന്തോഷം വാരി വിതറും. നന്നായി.
1: ഓക്കെ, ഒരു വെഡിങ് അനൗൺസ്മെന്റ് വിഷസ് ഉണ്ട്. സാലി ആൻഡ് ലാല, അവർക്ക് ആശംസകൾ അറിയിക്കുന്നത് ഫൈസൽ മഹിമ മണമൽ ഫാമിലിയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സാത്തുക്കുടി പ്രണയം, സോൾമേറ്റ്സ് ഒരു സാത്തുക്കുടി പ്രണയമാണ്. അപ്പൊ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. കാരണം BTS എന്താ പറയാ, എന്താ യൂട്യൂബിലും, അല്ല ഒറിജിനൽ സിനിമ യൂട്യൂബിലും BTS തിയേറ്ററിലും, അതാണ് അതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്.
1: അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സാത്തുക്കുടി പ്രണയത്തിലെ നായകൻ നമ്മളോട്, നമുക്കറിയാലോ, നമ്മൾ ബദലേഹം കണ്ടവർക്കറിയാം, അതിലൊരു വാഷിംഗ് മെഷീന്റെ കഥയുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആള് രസമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ പറ്റൂ കേട്ടോ.
0: ഓക്കെ, 2006 റിലീസായ ഒരു ചിത്രത്തിന്റെയാണ് സൂചനകൾ നമ്മൾ നൽകിയിരുന്നത്.
1: ഓക്കെ,
0: അതുപോലെ തന്നെ അലക്സ് പോൾ, അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരുന്നത്. പയസ് അതിലൊരു പ്രധാന കഥാപാത്രമാണ്.
1: ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞു 500-00917. Chennai beats Tamil head of the hour in the art of podumakkolanda.

0: listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno. Qatar-ல ஏட்டும் வலிய ஷாப்பிங் ஸ்பேஸ். ஏட்டும் வலிய ஆஃபர்கள்.
2: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: ഹായ്, ഞാൻ ദേവാനന്ദ്.

0: ഓർഡിനറി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9:43 ആയിരിക്കാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടേയിരിക്കും.
1: അങ്ങനെ വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉള്ള സിനിമയായിരുന്നു. ഹിഷാമിന്റെ റൈറ്റ് ആൻസർ ഉണ്ട്, നസീം ഉണ്ട്, സജീർ, അമീന്റെ മെസ്സേജ്. അമീൻ രണ്ടു തവണ ബദലേയും കുടുംബ യൂണിറ്റ് കണ്ടു എന്ന് പറയുന്നുണ്ട്.
0: ഓക്കെ.

0: മുജീബിന്റെ മെസ്സേജ് ഉണ്ട്, റമീസിന്റെ മെസ്സേജ് ഉണ്ട്, വിഷ്ണു, ഫർഹാന, റിച്ചി, ഷാ, അതുപോലെ തന്നെ അൻഷാദ്, യാഷ്, സുധീർ, ജസ്റ്റേച്ചി, കനിമോൾ, സജീർ, സുഹൈൽ, തയ്യിൽ, ഇഫ്തിക്കർ, വിബിൻ, മൻസു, അംന, ഷഹീം, ജാസിം, യൂനസ്, ആനന്ദ്, ശിവദാസ്, ഷമീം, ഷംസ, ഫരീസാദ്, പി ജെ, അൻഫാൽ, നിതിൻ, ബിനോയ്, ജോയ്, ലിജോ ജോസഫ്, ഷഫീർ, പി ജെ, അൻസൽ, ഹബീബ്, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു എം ജിയുടെ ചോദ്യം ഒന്നുകൂടെ ഒന്ന് കേൾപ്പിക്കാമോ? പെട്ടെന്ന് കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ ഇത്? ഓക്കെ, ഇത് ഏത് സിനിമയിലെ പാട്ടാണ്? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചാല് സെപ്റ്റംബർ 4 സ്കൈ മീഡിയ ഒരുക്കുന്ന എം ജി ലൈവ് പ്രോഗ്രാം കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്.
0: ഓക്കെ, അപ്പൊ വേഗം വേഗം റൈറ്റ് ആൻസർ നിങ്ങൾ അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്. ഇനിയുള്ള മണിക്കൂറുകളിലും ചോദ്യങ്ങൾ ഉണ്ടാകും, അതിലൂടെയും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ രണ്ടു ദിവസത്തേക്ക് പല പല ചോദ്യങ്ങൾ പല പല ഷോസിലായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും.
1: അതോടൊപ്പം തന്നെ ടിക്കറ്റുകൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലാറ്റിനം ലിസ്റ്റ് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ നിന്നും ടിക്കറ്റുകൾ സ്വന്തമാക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്കൈ മീഡിയ ടീമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്താലും എം ജി എന്നെ പരിപാടി.
0: അതെ, തീർച്ചയായിട്ടും ടിക്കറ്റുകൾ സ്വന്തമാക്കി നമുക്ക് അന്നത്തെ ദിവസം തകർക്കാനുള്ളതാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഞങ്ങൾക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് ഇതായിത്തിക്കൊണ്ടേയിരിക്കുന്നു.
1: ഓക്കെ, ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച ദിവസമാണ് ഒരു മാസത്തിന്റെ അവസാനം അല്ലേ?
0: അതെ, കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞു ഈ വർഷം പോകുന്ന പോകെ എനിക്ക് കഴിഞ്ഞ ദിവസം തെറ്റിപ്പോയി. 2026
1: 2027
0: എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഞാൻ അതിന്റെ ഒരു സെക്കൻഡ്
1: എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഈ വർഷം അങ്ങനെ ഓർത്തിരിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഫെബ്രുവരിയില് ഒരു സംഭവം നടന്നു, അതിനുശേഷം
0: അതുകൊണ്ടായിരിക്കാം എന്തോ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ 2026 തീരാനായിട്ട് ഇനി മാസങ്ങൾ കൂടി ഉള്ളു എന്നുള്ളൊരു സത്യം കൂടെ നിങ്ങളെ
1: ഓർമ്മപ്പെടുത്തി
0: കൊള്ളട്ടെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ടാറ്റ,
0: ബൈ ബൈ.

0: frequency. Now available on Vodafone Shuf app.
1: Hey, satake satake satake satake satake satake hey.
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
0: ഖത്തറിൽ ലൈവായി.
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിന്റെ ഭക്ഷ്യ വ്യവസായ മേഖലയിൽ ഗണ്യമായ മുന്നേറ്റമുണ്ടായതായി റിപ്പോർട്ട്. ഖത്തറിൽ ഭക്ഷ്യ വ്യവസായ രംഗത്ത് വൻ മുന്നേറ്റം. പാൽ ഉൽപാദനത്തിലും ഇറച്ചിക്കോഴി വളർത്തലിലും 98% സ്വയം പര്യാപ്തത കൈവരിച്ചു. 10 വർഷത്തിനിടെ രേഖപ്പെടുത്തിയത് വൻ വർധനവാണ്. സമുദ്ര ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട 11 സേവനങ്ങൾ കൂടി ഓട്ടോമേറ്റ് ചെയ്തതായി ഖത്തർ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ഇതോടെ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ആകെ ഈ സേവനങ്ങളുടെ എണ്ണം 21. സ്കൂളുകൾക്ക് ചുറ്റും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി അഷ്ഗാൽ. ഖത്തറിൽ 1-2 തീയതികളിൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യത. പൊടിക്കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാഴ്ചപരിധി കുറയാനും ഇടയുണ്ട്. പുരുഷ ഹോക്കി ലോകകപ്പിൽ വീണ്ടും ജർമ്മനി കിരീടം നേടി. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ സ്പെയിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ജർമ്മനി തുടർച്ചയായി 2-ാം വട്ടവും കിരീടം ചൂടിയത്.
0: Suno updates. This is home delivery only on Radio Suno 91.7 FM
2: in association with Nes-

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എനിക്ക് കാലയ വരക്കം സുപ്രഭാതം. മറ്റൊരു മനോഹരമായിട്ടുള്ള ഡേ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സന്തോഷത്തോടെ നല്ലൊരു ചിരിയോടെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ദിവസം നേരിടാനായിട്ട് സാധിക്കട്ടെ. വലിയ ചലഞ്ചസ് ഒന്നും ഇല്ലാതെ, അഥവാ ഇനി ചലഞ്ചസ് ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള എനർജിയും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്തുകൊണ്ട്, ആ ഒരു പോസിറ്റിവിറ്റി സ്റ്റോർ ചെയ്തുകൊണ്ട് ലെറ്റ്സ് ബിഗിൻ ആ ഷോ ആണ്. ഗുഡ് പോസിറ്റീവ് നോട്ട് സന്ദീപ് ആണ് കൂടെയുള്ളത്. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്, ഒത്തിരി ന്യൂ അപ്ഡേറ്റ്സ് പറയാനുണ്ട്. പക്ഷെ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം, യെസ് നിങ്ങളുടെ വിഷസ്, അത് എന്റെ ദിവസം കളർഫുൾ ആക്കും എന്ന് മാത്രമല്ല, എനിക്കുള്ള പോസിറ്റിവിറ്റി ഡബിൾ ആക്കും, ലെവലപ്പ് ചെയ്യും. ആ ഒരു ലെവലപ്പിന് വേണ്ടി കൂടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. നല്ല നല്ല പാട്ടുകളും പുതിയ കുറേ വിശേഷങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. സന്ദീപാണ് കൂടെയുള്ളത്. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Once again wishing you all a very happy morning.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: ഹോം ഡെലിവറി.

ചില ദിവസങ്ങള് നമ്മൾ എത്രയൊക്കെ പോസിറ്റീവ് ആകാൻ ശ്രമിച്ചാലും നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ ഒരു വിഷയവുമായിട്ടാണ് ഈ ഒരു ടൈം നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ സന്ദീപാണ് കൂടെയുള്ളത്. വെൽക്കം ടു ഹോം ഡെലിവറി വൺസ് അഗൻ. ഒരുപാട് സോഷ്യൽ എക്സ്പെരിമെന്റ്സ് ഞാൻ പറഞ്ഞ ഈ കാര്യമായിട്ട് നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും തന്നെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി ലൈഫിലേക്ക് വരണം എന്നുള്ളതില്ല. അതിന് വേണ്ടി കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മളൊരു ഫേക്ക് സ്മൈലും ഒരു ഫേക്ക് ആറ്റിറ്റ്യൂഡ് ഓഫ് കോൺഫിഡൻസ് ഒക്കെ ലൈഫിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സിറ്റുവേഷൻ ആൻഡ് ടൈം. ടൈം വിൽ ചേഞ്ച്, അത് നമുക്കറിയാമെന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യവും ലൈഫിൽ നിന്ന് മാറും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, വെരി ഫസ്റ്റ് തിങ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. മ്യൂസിക് കൻ റിലാക്സ് യു ലൈക്ക് എനിത്തിങ്. അപ്പോൾ ഒത്തിരി നല്ല പാട്ടുകൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ, ആ വരികളൊക്കെ ഒന്ന് പാടി പോകുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സുഖം വരും. ആൻഡ് ഓൾസോ നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് സബ്സൈഡ് ആവും. എന്താണോ നമ്മൾ നേരിടുന്ന പ്രശ്നം, ആ പ്രശ്നം നമുക്കൊരു പ്രശ്നമേ അല്ലാതായിട്ട് മാറും. ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഹോർമോൺസ്, ഹാപ്പിനെസ് ഹോർമോൺസ് റിലീസ് ആവുകയും ആ ഹാപ്പിനെസ് ഹോർമോൺസ് നമ്മുടെ നെഗറ്റീവ് ചിന്താഗതിയെ നല്ല രീതിയിൽ സപ്രസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ നമ്പർ വൺ ടിപ്പ്, ഹാപ്പി ആയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തോന്നുമ്പോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ ലെവലപ്പ് സ്റ്റെപ്പാണ്. നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം പോസിബിൾ ആക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ദാമനോഹമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത്. ഓൺകഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ ബീറ്റ്സ്.
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുന്ദര 91.7 FM. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ എന്താ ഇത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കാത്തത്, ഞാൻ കംപ്ലീറ്റ് നെഗറ്റീവ് ആണോ. അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. വെരി ഫസ്റ്റ് തിങ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, നമ്മളെപ്പോഴും ഹാപ്പി ആക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കാണാൻ ഇഷ്ടമുള്ള മൂവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ മൂവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അഡാപ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ജീവിതശൈലിക്ക്. ഒരുപാട് പേർക്ക് ഈ നേച്ചറും കാര്യങ്ങളും ഒക്കെ, പ്രകൃതിയും ആ ഒരു പച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സിനിമകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. ഒരുപാട് പേർക്ക് ട്രാവൽ ഇഷ്ടമാണ്. അപ്പോൾ ട്രാവല് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അത് ഇഷ്ടമായിരിക്കും. അതെൻ്റെ ലൈഫിൽ ഇംപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നെങ്കിൽ. സോളോ ട്രാവൽസ് ഒക്കെ ഉള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ഒരുപാട് മിസ്റ്ററീസ് ഒക്കെ ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മിസ്റ്ററീസ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന, ഇതൊക്കെ നമ്മുടെ ബേസിക് ക്യാരക്ടറുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലൈഫിലെ അങ്ങനത്തെ മൊമെൻറ്റ്സ് ചെറിഷ് ചെയ്യാൻ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്ന് ചെറിഷ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജീവിതത്തിൽ നമുക്ക് നമ്മളിങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിത്തീരണം എന്ന് കണ്ടുപോയ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു പരിധിവരെ നെഗറ്റിവിറ്റി നമുക്ക് ഒഴിച്ചു നിർത്താനായിട്ട് പറ്റും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് പല സ്റ്റഡീസിൽ നിന്ന് എക്സ്പേർട്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഒന്നും വേണ്ട. അക്കൂട്ടത്തിൽ ആരോഗ്യം നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട്, ഹെൽത്തി ആയിട്ട്, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഇതാ മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ, ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station. Qatar-ல ஏட்டவும் வலிய ஷாப்பிங் ஸ்பேஸ், ஏட்டவும் வலிய ஆஃபர்கள்.
1: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: ഹോം ഡെലിവറി

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Nesto, all that you need.
4: Authentic Arabic flavors my Khattarinde all time favorite Mandi Spot Danatal Bahar Barbecue Fish.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, ഈ ഒരു ടൈം എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള സർപ്രൈസുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ഒഫ്കോഴ്സ് ഇനി അങ്ങടേക്കുള്ള ദിവസം എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഡേ ആണെന്നുള്ള അറിയാമല്ലോ. അപ്പോൾ ആ സെലിബ്രേഷനിലേക്ക് കുറച്ചധികം ഇൻവോൾവ്മെൻറ്റ് നൽകാനായിട്ട് നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടി കുറച്ചധികം ടിക്കറ്റുകൾ ഇതാ ഇവിടെ റെഡിയാണ്. എന്ത് ടിക്കറ്റ്സ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു അടിപൊളി ഇവൻറ്റ് എം ജി ലൈവ് ഖത്താർ എന്ന ഇവന്റിന്റെ ടിക്കറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇനി അങ്ങടേക്ക് കാത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം ഷടപടിയിൽ നിന്ന് സംഭവങ്ങൾ അയച്ചു തരാനായിട്ട് മറക്കണ്ട. ആ ഉത്തരങ്ങൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ലക്കി വിനേഴ്സിന് ലഭിക്കാൻ പോകുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റിലേക്കുള്ള ടിക്കറ്റ്സ് ആയിരിക്കും. കുറച്ചധികം ടിക്കറ്റ്സ് തന്നെ ഉണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നേരെ നമ്മൾ പോകുന്നത് എം ജി ലൈവ് ഇൻ ഖത്താർ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക്.
6: And the sound of South presents Victoria Gold MG live in Qatar, brought to you by Nesto, powered by Falcon Gym, media partner Anish Grid Photography, official radio partner Olive Suno Radio Network.
5: Nammal povunnathu very first question lekana. MG Srikumar enna legendary singer inde aadyathe national award aarkum marakkan pattilla. Aa Lalettinte film edana cinema ennalladana text cheyyanathu 500-00917 ലേക്ക്. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്ന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എം ജി ലൈവ് ഇൻ ഖത്താർ എന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റിന്റെ ടിക്കറ്റ്സ് ആണ്. സെപ്റ്റംബർ 4 വൈകുന്നേരം 7 ക്യുഎൻസിസിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് നടക്കാൻ പോകുന്ന ആ ഇവന്റിന്റെ ടിക്കറ്റ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത്. പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നോട്ടെ. 500-00917 ലേക്ക് വെയിറ്റിംഗ് ആണ് ആൻസർ അറിയാനായിട്ട്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Uridu TV channel number 911 പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: എല്ലാവർക്കും വണക്കം, നാ വിജയ് സേതുപതി.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ.
0: Chennai beats.
4: Tamil, head of the hour.
5: In the art of podumakkolanda.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il innum juchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kude Danatine signature barbecue fishum pinne a special chutneyum.
2: Authentic Arabic flavors umayi Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 Evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Qatar-inte Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine-inte ruchi ariyam. Call 4001707
8: and
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Home delivery.

வெல்கம் பேக் ஒன்ஸ் அகேன். ரேடியோ சோனா 91.7 FM இது ஹோம் டெலிவரி டைம். சந்தீபான கூட உள்ளது. லைஃபிலെ ടെക്നോളജി പരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ടെക്നോളജിയുടെ പുറകെ പോകുമ്പോൾ മെറിറ്റ്സ് മാത്രം നോക്കിയാൽ പോരാ, ഡിമെറിറ്റ്സ് നോക്കണം എന്നുള്ളത് പറയാറുണ്ട്. ഒരു കോയിൻ ആകുമ്പോൾ രണ്ട് വശമാണല്ലോ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സൈഡ്, നെഗറ്റിവിറ്റി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം, എനിക്കിതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഖത്തറിലുള്ള ഒരുപാട് കുട്ടികൾ തന്നെ ഭയങ്കര പ്ലാൻഡായിട്ട് അവരുടെ ആ ഒരു പ്രോപ്പർ ടൈം ലൈൻ ചാനലൈസ് ഒക്കെ ചെയ്താണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. എന്നാലും ചിലരൊക്കെ രാത്രി ടൈമിൽ, നാട്ടിലാണ് ഇത് കൂടുതലും കാണാറുള്ളത്, അതായത് ഒരുപാട് സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇതിന് എന്തെങ്കിലും ഒരു തടയിടാൻ പറ്റുമോ എന്ന് കഴിഞ്ഞാൽ, ആസ് പാരന്റൽ കൺട്രോൾസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ സംഭവം. അതൊക്കെ മാറ്റാൻ ഇന്നത്തെ പിള്ളേർക്ക് ഇത്ര സമയം വേണമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് രാത്രി 12 മണിക്ക് ശേഷം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരൻസും മുതിർന്നവരും ഒക്കെ ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ടെക്നോളജി പരമായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ മറ്റുള്ളവരുടെ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസിന് ഒരു വില കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന കമ്പനികൾ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ മെറ്റ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മുതിർന്നവരും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കോൺടാക്റ്റും കാര്യങ്ങളും ഒക്കെ കുറയുന്നു. വീട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മ, ഇച്ചിരി ഓൾഡർ ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു ടൈം സ്പെൻഡിങ് കുറയുന്നു. ഒരുപാട് പഴയ കഥകൾ, കാലഘട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പുതിയ ജനറേഷനിലേക്ക് എത്തിക്കാൻ പറ്റാത്തതും ഈ റീസൺ കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ അവർ ഉറങ്ങുന്നതൊക്കെ ലേറ്റ് ആണെങ്കിലും രാത്രി സമയങ്ങളിൽ അവർ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, ലോകം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ലിമിറ്റ് വേണമെന്നുള്ളത് തീരുമാനിച്ച് മെറ്റ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ടൈം ലിമിറ്റാണ്. ഈ ഒരു ബെഡ് ടൈം ലിമിറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ബട്ട് ദെൻ ഓഫ് കോഴ്സ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സുനോ 91.7 FM, ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത്
3: പുണ്യവചനങ്ങളിലൂടെ നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. Welcome back once again, Radio Sun 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെ ഉള്ളത്. ഈ ഒരു ടൈമിൽ നമ്മൾ ടെക്നോളജി ബേസ് ചെയ്ത് ലൈഫിലെ ടെക്നോളജീസ് ഡീമെറിറ്റ്സ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ടോ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്നുള്ള ചോദ്യത്തിന് പലരും മനസ്സിൽ ഉത്തരം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യെസ് ഓഫ് കോഴ്സ് എല്ലാ കാര്യത്തിനും ആ ഒരു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതാ ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ വലിയൊരു ഇഷ്യൂ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് മെറ്റ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നോ ഇൻസ്റ്റഗ്രാം, നോ സോഷ്യൽ മീഡിയ ആഫ്റ്റർ മിഡ് നൈറ്റ്. 12 മണിക്ക് ശേഷം ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ദാ മെറ്റ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. രാത്രി 12 മണി മുതൽ 6 മണി വരെ ബെഡ് ടൈം ലിമിറ്റ് ടീൻസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീൻസൊക്കെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ 12 മണിക്ക് ശേഷം അവർക്ക് യൂസ് ചെയ്യാനായിട്ട് അത് പറ്റില്ല. ഇത് മോണിറ്ററിങ്ങിൽ തന്നെയാണ് ഈ കാര്യം ഒരു ടെസ്റ്റായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു സംഭവം ബാധകമാണ് കേട്ടോ. ടീൻസിന് മാത്രമല്ല നമ്മളൊക്കെ തന്നെ അങ്ങോട്ട് വരുന്ന ആ ഒരു ജനറേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോൺ ഈസ് നോട്ട് എവറിത്തിങ്. നമ്മുടെ സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും മെറ്റ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നത്. എന്തായാലും ടീൻസിന് ബിറ്റ്വീൻ 12 AM to 6 AM ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും റെസ്ട്രിക്റ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്, വിത്ത് ഫ്യുവർ നൈറ്റ് ടൈം നോട്ടിഫിക്കേഷൻസ് കേട്ടോ. അത് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, നമ്മൾ ചിലപ്പോൾ അത്രയും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അല്ലെങ്കിൽ അധിക ടൈം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നോട്ടിഫിക്കേഷൻസും അതൊക്കെ മ്യൂട്ട് ചെയ്തായിരിക്കും ഇട്ടേക്കുന്ന. എന്തായാലും നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ തൊട്ട് അങ്ങോട്ട് മ്യൂട്ടഡ് ആയിരിക്കും. മെറ്റാതാ ഈ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പുറത്തു വിടുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം ബാക്കി കൂടുതൽ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട്. ടെക് അപ്ഡേറ്റ്സും ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സും ദാ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സും എല്ലാം തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത്. ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
3: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റ വീട് കാട് കയറി
2: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഇനി ഞാൻ പറയും, കേൾക്കാം.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
1: In association with

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. Once again, welcome back. Radio Suno 91.7 FM home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. എക്സ്ട്രാ കെയർ പല കാര്യത്തിലും കൊടുക്കണം എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷനെ വാർത്തെടുക്കുന്നതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. റിയാദ മെഡിക്കൽ സെന്ററും റേഡിയോ സുനോയും ഏറ്റവും മനോഹരമായിട്ട് നടത്തുന്ന ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെ ക്ലബ് സെപ്റ്റംബർ 4 നടക്കാൻ പോവുകയാണ്, 9 മണിക്ക്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യമാണ്. ജൂനിയർ കെയർ ക്ലബ് എന്നുള്ള മെസ്സേജ് 5000917 അയച്ചാൽ മതി എന്നാണ് രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഫ് യു ഹാവ് റിയലി ഇൻട്രസ്റ്റഡ്, ഒരു പേഴ്സണൽ കെയർ, ഒരു എക്സ്ട്രാ കെയർ കുട്ടികളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം, അവരുടെ ലൈഫിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, എസ്പെഷ്യലി നമ്മൾ ആസ് എ ജനറേഷൻ, പുതിയൊരു ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് മോറൽ വാല്യൂസ് പാസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോറൽ വാല്യൂ അവരുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകേണ്ട. ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, സെപ്റ്റംബർ 4 ഇവൻറ്റ് നടക്കുന്നത് റിയാദ മെഡിക്കൽ സെൻറ്ററിൽ വെച്ച്. സോ കുട്ടികളുടെ ആ ഒരു ഏജിന് ചെറിയൊരു എന്താണ് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 7 to 10 ആണ്. അപ്പോൾ 7 to 10 ആണ് നിങ്ങളുടെ കുട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ 5000917 ജൂനിയർ കെയർ ക്ലബ് എന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകേണ്ട കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: கத்தர்ல ஏட்டவும் வலிய ஷாப்பிங் ஸ்பேஸ் ஏட்டவும் வலிய ஓஃபருகள்
2: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
5: ആക്ഷൻ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
4: ഓ ഡ്രാമ,
7: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
4: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
10: ടൊവിനോ തോമസ്,
9: ഇത് വായിച്ചായിരുന്നോ നമ്മളെ പറ്റിയാ?
10: ചാപ്റ്റർ 2 ഞാനാ മോനെ.
11: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
1: കൂടും തുറന്ന് തിരക്കുമായി.
2: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
1: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
2: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
1: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
3: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
4: Safari, world-class shopping experience, Doha, Qatar.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
6: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
8: ഹോം ഡെലിവറി.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സെന്റർ 91.7 FM ഹോം ഡെലിവറിയുടെ ടൈംസ് അതിവാണ് കൂടെയുള്ളത്. ഹോം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവ് സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് ഫ്രേഗ്രൻസ്, ആ ഒരു ഫെസ്റ്റിവിറ്റി ഫ്രേഗ്രൻസ് കൊണ്ടുവരാനായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ട്രെൻഡിങ് ആണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലും പല സോഷ്യൽ മീഡിയാസിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഐ തോട്ട് ലൈക്ക് ഇന്ന് ഹോം കെയറിൽ ഈ ഒരു സംഭവം കൊണ്ടുവരാമെന്ന്. അതുമല്ല, വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് ഇനി ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂൾ ഡൗൺ ആവും. പോസിറ്റിവിറ്റിയുടെ ആദ്യ പടിയായിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യാം. സോ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്പേസിലേക്ക് ചെല്ലുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ചെറിയൊരു ബൗളിൽ കുറച്ച് നെയ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കറുവപ്പട്ട സ്പൈസസ്, ബേസിക് സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, അതേപോലെ കരയാമ്പൂ, പിന്നെ നമ്മുടെ കാർഡമം, അതുപോലെ തന്നെ ബേലീഫ്, നമ്മുടെ വയനയല്ലല്ലോ, ബേലീഫ്. ഓക്കെ, സോ ആ ബേലീഫ് കൂടെ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് കുറച്ച് കർപ്പൂരം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ കർപ്പൂരവും വെച്ചിട്ട് ഒന്ന് ക്യാംഫർ, സോ ക്യാംഫർ കർപ്പൂരവും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മെല്ലുണ്ടല്ലോ, വല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് സ്മെല്ല് റൂമിലേക്ക് കൊണ്ടുവരും. എന്തെങ്കിലും ദുർഗന്ധം അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ റൂമിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ വീട് ഹോം എക്സ്പേർട്സ് ഒക്കെ ഈ കാര്യം പറയുമ്പോൾ ദെൻ വൈ നോട്ട് വി ട്രൈ ഇറ്റ് ആൻഡ് സീ. വീടൊക്കെ തന്നെ പോസിറ്റീവ് ആയിട്ടിരിക്കും, നമ്മളും പോസിറ്റീവ് ആയിട്ടിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ, സുശുഭാപ്തി വിശ്വാസത്തോടു കൂടി ദാ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കാനായിട്ട് മറന്നു പോകണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അധികം കാശ് ചെലവില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് മെത്തേഡ് അച്ഛവും. ഇനി പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ കയ്യിൽ നമ്മുടെ എയർ ഫ്രഷ്നറൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്ക് കൂടിയാണ് കേട്ടോ. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
6: Hi, this is Arun Vijay.
7: This is Arun Vijay.
6: You're listening to Radio Sono 91.7 FM.
7: Radio

Once again, welcome back. Radio Sonu 91.7 FM home delivery. That I am Sandeep Anand കൂടിയുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ചാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ഒരുപാട് മക്കൾസ് ബാക്ക് ടു സ്കൂൾ ഒക്കെ എത്തി, ഇനി തിരിച്ചു വരുന്ന ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ തന്നെ അവർ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോട്ടെ. ഫുഡിന്റെ കാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം, കാരണം വെക്കേഷൻ ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ടൈം ഇനി അങ്ങനെയൊക്കെയുള്ള സ്കൂൾ ടൈം എന്ന് പറയുന്നത് പോഷനൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ തന്നെ നമ്മൾ മാക്സിമം കഴിച്ച് ഹെൽത്തി ആയിട്ട്. അതിനിപ്പോൾ വെക്കേഷൻ ടൈം അത് ചെയ്യേണ്ടതെന്നല്ല, എങ്കിൽ പോലും നമ്മളുടെ സ്കൂളിംഗ് ടൈം അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കാര്യങ്ങൾ

ഒക്കെ തന്നെ ഒന്ന് ഓർഡറിലേക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും. അപ്പൊ ആ ഒരു ടൈം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തിട്ട് നാളെ തൊട്ട് പ്രോപ്പറായിട്ട് നടന്നോണം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല. വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമുക്കൊക്കെ അറിയാമെന്നുള്ള സിറ്റുവേഷനാണ്, നമ്മളൊക്കെ ആ ഒരു പ്രായത്തിലൂടെ കടന്നു വന്നതാണ്. അപ്പൊ കുറച്ച് സമയമെടുക്കും, ആ ഒരു സമയം നമ്മൾ അവർക്ക് കൊടുക്കണം. അതിനിപ്പോ സ്റ്റഡി റുട്ടീനിലാണെങ്കിലും അവരുടെ വർക്ക്ഔട്ട് റുട്ടീനിലാണെങ്കിലും അവർക്ക് ആ ഒരു പ്ലേ ടൈം റുട്ടീൻ ആണെങ്കിലും ഒക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് അവരുടെ ആ ഒരു പ്രോപ്പർ സ്റ്റഡി ചാനലിലേക്ക് വരാൻ കുറച്ച് സമയം വേണം. സ്കൂൾ ചാനലിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം വേണം. ആ ഒരു ടൈം എല്ലാ പേരൻസും കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈബ് പറയുകയാണ്. നാളെ പാക്കലാം ഒരുപാട് വിശേഷങ്ങളുമായി. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and the Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ബസ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: Home delivery.

0: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shri Shadi Sharma Rajesh Raman. Y'all know me as Blase.
1: You're listening to
0: Radio Suno, 91.7, Qatar's favorite radio station.
2: കൂടും തുറന്ന് തിരക്കുമായി.
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
2: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
2: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
4: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: Safari, world-class shopping experience, Doha, Qatar.
6: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
8: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
9: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് .com.
10: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, in a birthday celebration in the cello end.
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
0: Matinee Classics.

0: Hi, this is Karthi.
1: You're listening to
0: Radio Sunoo 91.7 FM. Kettu kettu kuttu kuda.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
4: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: മാറ്റിനി ക്ലാസിക്സ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: Qatar-ல ஏட்டவும் வலிய ஷாப்பிங் ஸ்பேஸ். ஏட்டவும் வலிய ஆஃபர்கள்.
3: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000097 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more

0: സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് മാറ്റിനി മാഷപ്പ് ആണ് കേൾക്കുന്നത്. മാറ്റിനി മാഷപ്പിൽ ഇന്ന് നമ്മളുടെ കൂടെ ഒരു അതിഥി ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദുൽഖർ മൂവിയാണ് ഐ ആം ഗെയിം. നഹാസ് ഹിദായത്ത് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഐ ആം ഗെയിമിന്റെ സ്ക്രീൻ പ്ലേയിൽ മൂന്ന് പേരാണുള്ളത്. സ്ക്രീൻ പ്ലേ തിരക്കഥ എഴുതിയിരിക്കുന്നത് മൂന്ന് പേര് ചേർന്നിട്ടാണ്. സജീർ ബാബ, ഇസ്മയിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു. അതിൽ നിന്നും ഇസ്മയിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെന്ന്. ഇസ്മയിൽ, ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം റേഡിയോ സോണോയിലെ മാറ്റിനി മാഷപ്പിലേക്ക്. ഐ ആം ഗെയിം എന്ന സിനിമയുടെ ക്രെഡിറ്റ്സിലെ പേര് കാണുമ്പോൾ ഒരു ഒരു സന്തോഷം എത്രമാത്രം വലുതാണ്?
1: ആക്ച്വലി അതൊരു ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആണ്. ഒരുപാട് കാലത്തെ ട്രൈയിങ് ആണ്. ഇങ്ങനെ ഒരു വലിയ പ്രോജക്ടിന്റെ ഭാഗമാവാൻ പറ്റി എന്ന് പറയുന്നത് ടോട്ടലി ഹാപ്പി.
0: എത്ര കാലമായി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്?
1: ജേർണി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 12 ഇയേഴ്സ് ആയി. അന്ന് മുതലേ സ്ക്രിപ്റ്റ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പതിയെ എഴുതി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഓരോ പ്രോജക്ട് ആണെങ്കിലും ചില സമയത്ത് ഓണായി എന്ന് കരുതും. പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഓഫ് ആവും. ഈ പ്രോജക്റ്റിൽ ഞങ്ങള് രണ്ടുപേരും, ഞാനും ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള സജീർ പ്രയോ ഒന്നിച്ചൊരു വേറെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. അതേസമയം തന്നെയായിരുന്നു ഞങ്ങൾ ഒരേ റൂമിലായിരുന്നു അതിന്റെ കൂടെ. അപ്പോ ആദ്യത്തിന്റെ ഹോൾ പ്രോസസ്സിലെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഒരേ സെയിം റൂമിലായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ആ പരിചയത്തിൽ നഹാസ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എഴുതാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങള് ജോയിൻ ചെയ്തു. കൂടെ പിന്നെ എല്ലാവരും ജോയിൻ ചെയ്തു.
0: ഇത് ജോയിൻ ചെയ്തപ്പോ മനസ്സിലായോ ഇത്രയും വലിയ പ്രോജക്ടിലോട്ടാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നതെന്ന് അപ്പൊ തോന്നിയിരുന്നോ?
1: അത് അത് നഹാസിനെ പരിചയപ്പെട്ട കാലം മുതലാവുമ്പോ കഥയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതാണ് അതിന്റെ ഒരു ക്യാൻപാസ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പറയുന്നത്. അപ്പം ഓക്കെ, അപ്പം മുതലേ അറിയാം ഇതൊരു വലിയ പ്രൊജക്ട് പോകുന്നില്ല. അപ്പോ ആ വലിയ പ്രൊജക്ടിന്റെ ഐഡിയയിൽ തന്നെയാണ് ഞങ്ങള് ഇതിൽ ഫസ്റ്റ് മുതലേ വന്നത്. അപ്പൊ അവൻ കാണുന്ന അതേ സ്കെയിലിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതായിരുന്നു ഞങ്ങൾ പരിപാടി.
0: എന്തായാലും ആ ഒരു കാഴ്ചക്കായിട്ട് ഞങ്ങളും വെയിറ്റിംഗ് ആണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് വരാനായിട്ട് പോകുന്നു. ഐ ആം ഗെയിമിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഇസ്മയിൽ അബൂബക്കർ ആണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റീ ന്യൂസ് നോ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
7: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency. ഗെയിം എന്ന ദുൽഖർ മൂവി തിയേറ്ററുകളിലേക്ക് വരാനായിട്ടിരിക്കുകയാണ്. അതിന് മുൻപായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇസ്മയിൽ അബൂബക്കർ. സ്ക്രീൻ പ്ലേയർ മൂന്ന് പേരാണ് ചെയ്തിട്ടുള്ളത്, അതിൽ ഒരാളാണ് ഇസ്മയിൽ. ഐ ആം ഗെയിം ഏത് തരത്തിലുള്ള ഒരു സിനിമയാണ്?
3: ഐ ആം ഗെയിം ഒരു ടോട്ടലി ഒരു എന്റർടൈനർ സിനിമയാണ്. തിയേറ്ററിന് വേണ്ടി, തിയേറ്ററിൽ എല്ലാ പ്രായക്കാർക്കും, എല്ലാ ഈ കൊച്ചുകുട്ടികൾ മുതൽ എല്ലാ ഏജിലുള്ള ആളുകൾക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ദുൽഖർ സൽമാന്റെ ഒരു അടിപൊളി പെർഫോമൻസ് കാണാം, ആക്ടിംഗ് വൈസ് അതും കാണാം. ടോട്ടലി ഒരു നല്ല കഥയുണ്ട് അതിന്റെ ബേസിലായിട്ട്, ഒരു ഇമോഷണലി ഒരു കോർ ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഒപ്പം തന്നെ നഹാത്തിന്റെ ആക്ഷൻ ഉണ്ട്, അഡ്വഞ്ചർ ആണ്, ഓൾമോസ്റ്റ് എല്ലാ ജോണറും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്.
2: മൊത്തത്തിൽ എല്ലാത്തിന്റെ ഒരു കറക്റ്റ് ബ്ലെൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ?
3: കരുതുന്നു, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്.
2: അപ്പൊ ദുൽഖറിന്റെ ഒരു ക്യാരക്ടർ ഡാൻ ജോൺ, ആ പേരിൽ തന്നെ ഒരു ഒരു മാസ് സെറ്റപ്പ് ഉണ്ട്. ഈ ഒരു ഡാൻ ജോൺ എന്താണെന്ന് ഫുൾ റിവീൽ ചെയ്യാൻ ഇപ്പൊ എന്തായാലും ഞാൻ ചോദിക്കുകയില്ല, പക്ഷെ എങ്കിൽ കൂടി ഡാൻ ജോണിനെ കുറിച്ച് ഒന്ന് പറയാമോ?
3: ഡാൻ ജോണിനെ പറ്റി പറയുമ്പോൾ സിനിമ മുഴുവൻ ഒരു ടോട്ടലി ഒരു ക്യാരക്ടർ ജേണിയാണ്. ഒരു ഒരാൾക്ക് സംഭവിക്കുന്ന, അതായത് കുറച്ച് ഒരു ഫാന്റസി എലമെന്റ് ഉള്ള ഒരു കഥയാണ്. ഒപ്പം തന്നെ ഒരു എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് ഉണ്ട്. ഇൻ ദ സെൻസ് ഒരു ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ആവാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലുള്ള ഒരു കഥയും കൂടിയാണ്. അതിൽ ടോട്ടലി ദുൽഖർ എന്ന സ്റ്റാറിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചത്. ആ സ്റ്റാറിന് ടോട്ടലി തിയേറ്ററിൽ കാണുമ്പോൾ ദുൽഖറിന്റെ ഫാൻസിനാണെങ്കിലും ന്യൂട്രൽ ഓഡിയൻസിനാണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. അതിനെ തന്നെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഡാൻ ജോൺ.
2: അതോടൊപ്പം തന്നെ പെപ്പയുണ്ട്, മിഷ്കിനുണ്ട്, ഖദറുണ്ട്, ഖയാദു, അങ്ങനെ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു താരനിരയാണ്. അതിലെ മിഷ്കിൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് സിനിമയില്?
3: ഞാൻ മിഷ്കിന്റെ ഒരു ഫാനാണ് മിഷ്കിന്റെ സിനിമകളിലൊക്കെ. ഒപ്പം തന്നെ ഈ സിനിമയിൽ മിഷ്കിൻ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതൊരു ഈ ആ ക്യാരക്ടർ, നമ്മള് മിഷ്കിൻ അവതരിപ്പിച്ച ക്യാരക്ടർ വേണ്ടത് ഹൈ ആയിട്ടുള്ളൊരു ഇമോഷനുള്ള ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അതേപോലുള്ള ഒരു ക്യാരക്ടറിനെ മിഷ്കിൻ സാർ വന്നപ്പോ ഞങ്ങൾ ടോട്ടലി ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു കഥാപാത്രം മിഷ്കിൻ സാറിന്റെ ഒരു ഐഡന്റിറ്റി കൂടി അതിൽ വരുമ്പോൾ ടോട്ടലി ഹൈ ആയിരുന്നു, ടോട്ടൽ വേറെ തരത്തിലേക്ക് മാറി എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്.
2: മൊത്തത്തിൽ ഈ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആളുകളെയും സന്തോഷിപ്പിക്കുക, എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേറ്റിലുള്ളവരെയും സന്തോഷിപ്പിക്കുമോ?
3: അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷ. ആ തരത്തിലാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി എല്ലാ ഏജ് ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും ചെറിയ കുട്ടികൾ മുതൽ അവർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെ തന്നെയാണ് അതിനകത്ത് അത് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, തിയേറ്ററിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും.
2: പെപ്പയുടെ ഒരു ക്യാരക്ടറും എങ്ങനെ തന്നെയാണ്, ഒരു മാസ് സെറ്റപ്പ് ആണോ എന്താണ്?
3: പെപ്പയാണ് നമ്മുടെ ഒരു ഒരു കോർ ഇമോഷൻ കഥ കൊണ്ടുവന്ന ഒരു ഒരു ജേണി. പെപ്പയ്ക്കുണ്ട് അതുപോലെ തന്നെ ഒരു ജേണി ഉണ്ട്. പെപ്പയുടെ വളരെ രസമുള്ള ഒരു കഥയായിരിക്കും, വളരെ ഇമോഷണൽ ആയിരിക്കും ഒരു കഥയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല റോളാണ്, നല്ല രസമുള്ള റോളാണ് പെപ്പെ. നല്ല ഭംഗിയായി അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്.
2: ഈ ഐ ആം ഗെയിം എന്നുള്ളൊരു പേര് എന്തായിരുന്നു കാരണം?
3: ഞങ്ങള് ഈ പേരിന് ഒരു പേരിന് വേണ്ടി ഞങ്ങൾ കുറെ ആലോചിച്ചു. ഒരു പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ആവാത്തതും, പക്ഷേ പതിയെ പതിയെ നമ്മളൊരു പടത്തിന്റെ ഒരു ഐഡന്റിറ്റി, ഒരു ബ്രാൻഡിംഗിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേരായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ യൂഷ്വൽ ആയിട്ടുള്ള പേരുകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഒരു പോയിന്റിൽ നഹാദ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പേരുണ്ട്. ആദ്യം കേൾക്കുമ്പോ ഓക്കെ മേ ബി ഒരു വിയർഡ് ആയി തോന്നും, പക്ഷെ പിന്നീട് നമ്മൾക്ക് ഒരു ബ്രാൻഡിംഗ് ആയി വരും, നമ്മളെ പടത്തിന് ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു പേരാന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. അതുപോലെ തന്നെയായിരുന്നു ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് ഓക്കെ ഫൈൻ ഇങ്ങനെ വർക്കാവും. പിന്നെ അതിന്റെ പ്രോസസ്സിലേക്ക് വന്നപ്പോ ഈ പടത്തിന് ഏറ്റവും ബെസ്റ്റ് പേരായിരിക്കും അതെന്ന് മനസ്സിലായി. അത് നമ്മുടെ പടത്തിന് ഏറ്റവും ചേരുന്ന ഒരു പേരായിരിക്കും അത്.
2: ഏറ്റവും ചേരുന്ന ഒരു പേരുമായിട്ടാണ് ഐ ആം ഗെയിം എന്ന ദുൽഖർ മൂവി വരാനായിട്ട് പോകുന്നത്. കുറച്ച് വിശേഷങ്ങൾ കൂടി കേൾക്കാനായിട്ടുണ്ട്, പക്ഷെ അതിന് മുൻപായിട്ട് ഐ ആം ഗെയിമിലെ ഒരു പാട്ട് തന്നെ കേൾക്കാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ദുൽഖർ മൂവി ഐആം ഗെയിമിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഐആം ഗെയിമിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഇസ്മയിൽ അബൂബക്കർ ആണ് നമ്മളുടെ കൂടെ ഇങ്ങനെ വിശേഷങ്ങൾ ഇന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നഹാസ് എന്നുള്ള ഡയറക്ടറിന്റെ കയ്യിൽ നിന്നും ഇസ്മയിൽ എന്തൊക്കെ മനസ്സിലാക്കി?
1: നഹാസിന്റെ കയ്യിൽ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതലുള്ളത് അവന്റെ ഹാർഡ് വർക്കിംഗ് ആണ്. ടോട്ടലി അവൻ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ അത് എങ്ങനെയെങ്കിലും സാധിക്കണം എന്ന് പറയുന്ന ഐഡിയ ഉള്ള ഒരാളാണ്. അപ്പൊ അതിന് മുന്നിൽ എന്തൊക്കെയാണെങ്കിലും അവൻ അത് നേടും, ഒരു ആറ്റിറ്റ്യൂഡാണ് അവന്റെ കയ്യിൽ പഠിക്കാനുള്ളത്. പിന്നെ അവന് വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് എങ്ങനെയാണോ വേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണോ വേണ്ടത് ആ തരത്തിലാണ് പറഞ്ഞു കൊടുക്കുക. അക്കാരോട് വളരെ സ്നേഹത്തിലും വളരെ കാഷ്വൽ ആയിട്ട് ഇടപെടുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. എല്ലാം ഓക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഓക്കെ, എന്നൊക്കെ നല്ല രീതിയിലാണ് അവൻ എപ്പോഴുള്ള മൂഡ് ഉണ്ടാവുക. ഓക്കെ, തെറ്റായില്ല, എടുത്തത് എന്ത് പറയുന്ന ഒരു മൂഡിലാണ് ഉണ്ടാവുക. ആ തരത്തിൽ എല്ലാം ടാക്കിൾ ചെയ്ത് പോകുന്ന ആളാണ്. എന്തായാലും അതിൽ റിസൾട്ട് വന്നിരിക്കും അത്.
0: പിന്നെ ഉറപ്പായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് മസ്റ്റ് ആണല്ലോ.
1: അതെ അതെ, അവന്റെ ഒരു ജേണി ഒരു വളരെ രസമുള്ള ഒരു ജേണിയാണ്. ഒരു തുടങ്ങുന്നത് മുതൽ അത് എന്ത് പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ അവൻ ഇതിലേക്കായിരുന്നു എത്തിയത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഇതിലായിരുന്നു ഉദ്ദേശിച്ചെന്ന് പറയുന്ന രീതിയിൽ.
0: ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ദുൽഖർ സംസാരിച്ചോ, ദുൽഖറുമായിട്ട് മീറ്റ് ചെയ്തു, മൂവിക്ക് ശേഷം കണ്ടോ, എന്തെങ്കിലും ഒരു ഒരു കോൺവെർസേഷൻ ഉണ്ടായോ?
1: കോൺവെർസേഷൻ വളരെ യൂഷ്വൽ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്, പക്ഷെ ഹാപ്പിയാണ്, നല്ല രീതിയിൽ ദുൽഖർ നല്ല ഹാപ്പിയാണ്. ദുൽഖറിനെ സെലിബ്രേറ്റ് ചെയ്തത് പോലെ ദുൽഖറിന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് ദുൽഖറിന് ഉദ്ദേശിച്ചത്. അതേ രീതിയിൽ തന്നെ ദുൽഖർ നല്ല ഹാപ്പിയാണ്, വളരെ പ്രതീക്ഷയിലാണ്.
0: കഥകളൊക്കെ മറ്റുള്ള സ്റ്റാർസിനോടൊക്കെ പറഞ്ഞു തുടങ്ങിയോ? നെക്സ്റ്റ് ഒരുപാട് കഥകൾ മനസ്സിലുണ്ടാവുമല്ലോ ഇനിയും.
1: പ്രോജക്ടിന്റെ പരിപാടിയിലാണുള്ളത്, ഒരു റൈറ്റിംഗ് പ്രോസസ്സിലായിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടു മാസമായിട്ട്. അതും ഓൾമോസ്റ്റ് ഒരു ഫിനിഷിംഗ് സ്റ്റേജിലാണ്, ഇനി കഥയൊക്കെ പിച്ച് ചെയ്യുന്ന സമയമാണ്.
0: അപ്പൊ ഇനിയും അടുത്ത സിനിമകളൊക്കെ വരുന്നുണ്ടല്ലേ?
1: ഉറപ്പായും ഉറപ്പായും.
0: ഓക്കെ, അപ്പൊ അതെന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെ അല്ലേ?
1: അതെ അതെ അതെ, നാട്ടിലെല്ലാരും മെസ്സേജ് ഒക്കെ ചെയ്യുന്നുണ്ട്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈസ് ആണ് വരുന്നത്.
0: വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്താണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഓഫീസിലാണെങ്കിലും ഇസ്മയിലിന്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകളുണ്ട്, അപ്പൊ അവരും ഭയങ്കര അഭിമാനത്തിലും സന്തോഷത്തിലും ആണ് ഇസ്മയിലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം വീട്ടുകാരുടെ ഒരു സ്നേഹം സപ്പോർട്ട് എന്താണ് പറയാനുള്ളത്?
1: വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ പറ്റുന്നത്. ഈ ട്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. വൈഫും അങ്ങനെ തന്നെയാണ്, വൈഫ് ഓക്കെ ട്രൈ ചെയ്ത് ഉറപ്പായാലും എത്തും, എന്നെക്കാളും കൂടുതൽ ആഗ്രഹം അവൾക്കാണ്. അങ്ങനെ ഒരു ലോങ് ജേണി ആയിരുന്നു. ഫാദർ അബൂബക്കറാണ്, ഞങ്ങൾ ബാംഗ്ലൂരാണ്. എനിക്ക് 5 സിബ്ലിംഗ്സ് ഉണ്ട്, ബിസിനസ് ആണ് ചെയ്യുന്നത്. ബാംഗ്ലൂരായിരുന്നു കുറെ കാലമായിട്ട്, ബാംഗ്ലൂരാണുള്ളത്. വൈഫ് ഹനീന, രണ്ട് കുട്ടികളുണ്ട്.
0: അപ്പൊ എന്തായാലും ഈ ഒരു ഐആം ഗെയിം ലൈഫിന്റെയും ഗെയിം മാറ്റട്ടെ, ഇസ്മയിലിന്റെ ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് എഴുതി തരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ട് ഒന്നുകൂടി വിളിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. ഐആം ഗെയിം എന്ന വരാനിരിക്കുന്ന ദുൽഖർ മൂവിയുടെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളവരിൽ ഒരാളായ ഇസ്മയിൽ അബൂബക്കർ, അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഈ ഒരു മണിക്കൂർ സമയവും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. റേഡിയോ സുനോ 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, this is Manjuma.
3: Hi, this is Manjuma.
2: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
3: Radio Suno.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto, powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: This is Matine Masha. Only on
2: Radio Suno 91.7 FM.
1: Brought to you by
3: Safari. World-class shopping experience. Doha, Qatar.
1: And
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
5: Welcome back to Qatar's favorite radio station, Radio Suno 91.7 FM. Matinee mashup കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സിനിമാ ലോകത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ഇപ്പം ബാക്ക് ടു ബാക്ക് ഓരോ പടങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു ഓഗസ്റ്റ് മാസം ഇപ്പം അത് എൻഡിലേക്ക് എത്തുമ്പോൾ, ഓഗസ്റ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ അതിഗംഭീരമായിട്ട് ഒരാളുടെ തുടക്കം കണ്ടിരുന്നു. അതാണ് വിസ്മയ മോഹൻലാൽ തുടക്കം കുറിച്ചിട്ടുള്ള തുടക്കം എന്ന മൂവി. അങ്ങനെ തുടക്കം മൂവി സത്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും കാണാതെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടിയൊക്കെ കാണണം, ആ ആക്ഷനൊക്കെ ഒന്നുകൂടി കാണണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൻ്റെ ഒ ടി ടി ആ ഒരു റൈറ്റ്സ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിന് പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജിയോയിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയുന്നുണ്ട്. ഈ ഒരു ഓണസമയമായപ്പോഴേക്കും തുടക്കം ഗംഭീര ഹിറ്റായി. അതിനുശേഷം പിന്നെ വന്നത് ഖലീഫയും ബദ്ലഹയും കുടുംബ യൂണിറ്റുമാണ്. അത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുൽഖറിൻ്റെ ഐ ആം ഗെയിം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ്. പക്ഷേ ഇതിനിടയിൽ തുടക്കം വീണ്ടും ഒ ടി ടിയിലേക്ക് എത്തുമ്പോൾ വീട്ടിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ തന്നെ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് ഒ ടി ടിയിലേക്ക് എത്തുന്ന കാര്യം. അപ്പോൾ ഒ ടി ടിയിലും അതിഗംഭീരമാവട്ടെ, ബാക്കിയുള്ള അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും കാണാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒ ടി ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം ഒ ടി ടിയിൽ വരാനായി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. ശങ്കർ മഹാദേവൻ പാടിയ റിതം മൂവിയിലെ ഒരു പാട്ടിലേക്ക്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
4: 917 Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
8: and
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hello everyone, this is Naresh Iyer.
11: You are listening to
12: Radio Suno 91.7.

മഞ്ചരി പാടി ഒരു നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് മാറ്റിനി മാഷപ്പാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ഏതാന്ന് ചോദിച്ചാൽ അതൊരു പൃഥ്വിരാജ് ചിത്രം തന്നെയാണ്. ഖലീഫയ്ക്ക് ശേഷം പൃഥ്വിരാജ് വീണ്ടും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കരീന കപൂറായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. കരീന കപൂർ ആൻഡ് പൃഥ്വിരാജ് ഒരുമിച്ച് വരുന്ന ദായറ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ട് വലിയ രീതിയിലൊക്കെ ഒരു പോസ്റ്ററും കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ കരീനയുടെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു. അങ്ങനെ അടുത്ത പുതിയൊരു ന്യൂ ലുക്കും കൂടി പുറത്തു വിട്ടിരിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 18 ഇത് തിയേറ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഒരു ക്രൈം ത്രില്ലർ ഹിന്ദി മൂവി എന്ന് തന്നെ പറയാം. അങ്ങനെ പൃഥ്വിരാജ് കരീന കപൂർ ആ ഒരു പ്രധാന വേഷത്തിലെത്തുമ്പോൾ ഈ ഒരു ക്രൈം ത്രില്ലർ ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ആ സസ്പെൻസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ട്രെയിലറിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോഴത്തെ ഒരു പുത്തൻ പോസ്റ്ററും കൂടി വന്നിട്ടുള്ളൂ. സെപ്റ്റംബർ 18 ചിത്രം ആഗോളതലത്തിലേക്ക് തിയേറ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലർ ഓഗസ്റ്റ് 31 അതായത് ഇന്നത്തെ ദിവസം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് മുൻപ് വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, യെസ്, ഒഫീഷ്യൽ ട്രെയിലർ ജസ്റ്റ് കുറച്ച് മുൻപ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കണ്ടു നോക്കട്ടെ എങ്ങനെയാണ് ദായറ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഒരു ഒരു ഒരു ഓവറോൾ സ്റ്റോറി എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ട്രെയിലറിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഞാനൊന്ന് കണ്ടു നോക്കി തിരിച്ചു വന്നിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഒരു പോലീസ് ഓഫീസർ ലുക്കിലാണ് പൃഥ്വിരാജ് എത്തുന്നത്. അപ്പോൾ ആ ഒരു ലുക്കിലെത്തുമ്പം എന്തോ ഭയങ്കര രസമാണ്. ഓരോ പടങ്ങളും അങ്ങനെ എത്തുന്ന പടങ്ങളൊക്കെ തന്നെ എപ്പോഴും ഹിറ്റാവാറുമുണ്ട്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ട് തിരിച്ചു വന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: This is only on Radio Suno 91.7 FM.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
7: Malabar Gold and Diamonds. The responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം. വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിഫ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
1: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.

മാറ്റിനി മാഷപ്പ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പൃഥ്വിരാജും അതിനോടൊപ്പം തന്നെ കരീന കപൂറും ഒരുമിച്ചെത്തുന്ന ധാര എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ ട്രെയിലർ ദാ ഇന്ന് ഔട്ട് ആയിരിക്കുകയാണ്. September 18 നമ്മുടെ തിയേറ്റേഴ്സിലേക്ക് വരുന്ന ഈ ഒരു മൂവി. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞവർക്കറിയാമോ, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റോളം ഉണ്ട് കേട്ടോ ട്രെയിലർ. ആ ട്രെയിലറിൽ ആ ഒരു ക്രൈം ത്രില്ലറിനെ കുറിച്ച് അതിഗംഭീരമായിട്ടാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും വരുന്ന ഒരു കോമ്പിനേഷൻ സീൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു ട്രെയിലറിൽ അവർ കാണിച്ചിട്ടില്ല. പക്ഷെ ഇൻഡയറക്ട്ലി ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസിന്റെ ശബ്ദം നമുക്ക് കേൾക്കാനും പറ്റും. അങ്ങനെയാണ് ആ ഒരു ടോട്ടൽ ട്രെയിലർ പോകുന്നത്. മാത്രമല്ല ഭയങ്കര രസമായിട്ടാണ് അതിനകത്ത് രണ്ടുപേരെയും കാണിച്ചിരിക്കുന്നത്. ഈക്വലി ഇമ്പോർട്ടൻസ് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാനും പറ്റും. പിന്നെ റാസി പോലുള്ള അതിഗംഭീരമായിട്ടുള്ള സിനിമ ചെയ്തിട്ടുള്ള ഡിറക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു സിനിമയും ചെയ്തിരിക്കുന്നത്. അതായത് മേഘ്ന ഗുൽസാറിന്റെ ഡിറക്ഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കഥ എഴുതിയിരിക്കുന്ന മേഘ്ന ഗുൽസാർ, സീമ അഗർവാൾ ആൻഡ് യഷ് കേസ്വാനി എന്ന് പറയുന്ന 3 പേര് ഒരുമിച്ചാണ്. ആൻഡ് അഫ്കോഴ്സ് ഇതിന്റെ അമിത് ത്രിവേദിയുടെ മ്യൂസിക്കും കൂടി വരുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള BGM ഒക്കെ വരുമ്പോഴത്തേക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു ഒരു ത്രില്ലർ ഫീലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും. അതിനകത്ത് ഫുൾ മലയാളികളുടെ കമൻറ്റോട് കമൻറ്റാണ് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ചെന്നിട്ട് പൃഥ്വിരാജിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്കെപ്പോഴും കരീന കപൂറിനെ കുറിച്ച് നോക്കുമ്പോൾ ആള് ഭയങ്കര സീരിയസ് റോളുകളിലെടുത്ത് ഇപ്പം ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പണ്ടത്തെ നമുക്ക് കരീന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് റിയലി ഗുഡ്. ആൾക്ക് ഇപ്പം

എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നാറില്ലേ. അതുപോലെ ആ ഒരു ഒരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ആ ഭയങ്കര രസമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സിനെയൊക്കെ തന്നെ റീഡിഫൈൻ ചെയ്യാനും ആളുടെ തന്നെ ഒരു ആക്ടിങ്ങിനെ പോളിഷ് ചെയ്തെടുക്കാനും പറ്റുന്നൊരു സമയം തന്നെയാണ്. സോ ഷീ ഈസ് ഡൂയിങ് ദാറ്റ് വണ്ടർഫുൾ ജോബ്. ഈ ഒരു സിനിമയിലെ ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കരീനേനെ തന്നെയാണ്. ഒന്ന് കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നല്ലൊരു പാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനി കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് നിങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും ഞാനൊരു ചായക്ക് കുടിച്ച് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ഈവനിങ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ 1 hour ശേഷം ഐ വിൽ ബി കമ്മിങ് ബാക്ക് 917 ഈവനിങ്സുമായിട്ട്. സോ സ്റ്റേ ട്യൂൺ. ഇത് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ September 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
4: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ്.com.
5: Hi, this is Suhasini.
6: You're listening to
5: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Band of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: കൂടും തുറന്ന് തിരക്കുമായി.
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
2: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
2: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
4: ഖത്തർ കാത്തിരിക്കുക. സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: Safari, world-class shopping experience, Doha, Qatar.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
7: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
8: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
9: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.
10: ദിസ് ഈസ് മതിനേ വർഷ.
0: Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar.
11: And
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: கத்தர்லே ஏற்றவும் வலிய ஷாப்பிங் ஸ்பேஸ், ஏற்றவும் வலிய ஓஃபருகள்.
3: ஷாப்பிங்கின இனி ஒரொற்ற பேரு நெஸ்டோ.
2: GCC-லே மோஸ்ட் பாப்புலர் நெஸ்டோ ஹைப்பர் மார்க்கெட்டின் 152nd அவுட்லெட் ஓல்ட் பாஸ்போர்ட் ஆபீஸ் கராஃபில் திறந்து பிரவர்த்தனம் ஆரம்பிச்சிருக்கிறது. സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. September 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
2: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam ubayogikkumbol 5x more

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ്. കൂടെയുള്ളത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. 5 മണി കഴിയുമ്പോൾ ചെറുതായിട്ട് ഓഫീസിലെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഒരു ടൈം ആയിരിക്കും ഇല്ലേ. എന്തായാലും 31st എന്ന് പറയുമ്പോഴത്തേക്കും ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് കടക്കാൻ വേണ്ടി ഇരിക്കുന്ന ടൈമിൽ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്രോൾ തീരാറായോ ഒന്ന് നോക്കിക്കോ. പെട്രോൾ തീരാറായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പെട്രോളിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയായി, സെപ്റ്റംബർ മന്തിൽ എത്രയാകും എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുൻപായിട്ട് ചില ടൈമിൽ നമ്മളുണ്ടല്ലോ, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് പെട്രോൾ ഓൾമോസ്റ്റ് തീർന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചല്ലേ ഉള്ളൂ എന്ന്. എന്നിട്ട് ഞാൻ വലിയ കാര്യം വണ്ടി എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞതുപോലെ വണ്ടി എടുക്കാൻ നേരത്ത് ഓഹ് ഇനി അവിടെ വരെ പോയി അടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദൂരെയാണല്ലോ പെട്രോൾ പമ്പ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല മിന്നി തുടങ്ങുന്നതല്ലേ ഒന്ന് ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് പതിയെ എടുത്തിട്ട് പോയി. അവിടെ നിർത്തിയിട്ട് വേറൊരാളായിരുന്നു പിന്നെ എൻ്റെ ആ വണ്ടി എടുത്തത്. ആ ആള് വഴിയിലേ പോയി. അങ്ങനെ ഒരു തവണ സംഭവിച്ചിട്ടുണ്ട്. അല്ലാത്തപ്പോഴേക്കും ഞാൻ കറക്റ്റായിട്ട് പോയി അടിക്കാറുണ്ട്, പെട്രോളൊക്കെ കറക്റ്റായി അടിച്ച് പോകുന്ന ആളാണ്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെ ചില നമ്മൾ മണ്ടത്തരങ്ങളുണ്ടല്ലോ, അതായത് മടി, അതാണ് സംഭവം. അവിടെ വരെ പോകണ്ടേ, അയ്യോ ഇനിയിപ്പോൾ സമയമില്ലല്ലോ, തിരിച്ച് വരുമ്പോൾ ചെയ്താൽ പോരെ, ഇങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ വഴിയിലാകരുത്. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ പെട്രോൾ തീരാറായിട്ടുണ്ടെങ്കിൽ വേഗം പെട്രോൾ അടിച്ചോളൂ. അങ്ങനെ ഈ ഒരു ഈവനിങ് ഡ്രൈവ് കുറച്ച് സമാധാനത്തിൽ പോയിക്കോളൂ. പിന്നെ മാത്രമല്ല, ഈ രാത്രി സമയങ്ങളിൽ പെട്രോൾ അടിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോകാനോ എന്തെങ്കിലും കാര്യത്തിന് എളുപ്പം ഇറങ്ങി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും പിന്നെ നമുക്ക് പെട്രോൾ അടിച്ചില്ലല്ലോ എന്നുള്ള ഭയങ്കര വലിയൊരു ഒരു ടൈം ഇനി അതിനുവേണ്ടി പോകുമല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്പം തന്നെ പെട്രോളൊക്കെ അടിച്ച് നിങ്ങളുടെ ഡ്രൈവ് സൂപ്പർ ആക്കിക്കോളൂ. ഡ്രൈവിനിടയിൽ എനിക്ക് മെസ്സേജ് അയക്കാം, മറക്കണ്ട 5000-00917 ഈവനിങ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ആ ഇന്നലത്തെ ദിലോജൻ ഫ്രം ശ്രീലങ്ക, എപ്പി ഇരിക്കീങ്ക, നല്ലിറക്കീങ്കളാ. ഉങ്ങൾക്കാകെ ഇന്നിക്കും ഒരു തമിഴ് സോങ് വന്ന് ഡെഡിക്കേറ്റ് പണ്ടേ, ഓക്കേവാ. ആൻഡ് അത് പറഞ്ഞപ്പോഴേക്കും ദാ തീരാറായി, ചോക്കോപ്പയുടെ എംറ്റി ആവാറായി പെട്രോൾ ടാങ്ക്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചോളൂ കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Amazon Music.
2: കൂടും തുറന്ന് തിരക്കുമായി.
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും. അതല്ലേ പറയാൻ വന്നത്?
2: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
2: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
4: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുട്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: Safari, world-class shopping experience. Doha, Qatar.
6: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
7: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
8: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
9: ഖത്തറിൽ ലൈവായി.
8: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNCC.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
3: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
0: This is Radio Suno
4: 91.7 FM,
0: Qatar's favorite radio station.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഇവിടെ പെട്രോളിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ റീറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഞാൻ പോയപ്പോഴേക്കും ഇവിടെ കുറച്ച് പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. നൌഷാദെ, എന്താണ് നൌഷാദെ, കറക്റ്റായിട്ട് പെട്രോൾ തീരാറായപ്പോഴാണല്ലേ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്? ആൻഡ് ഐ എം ഫൈൻ ആൻഡ് ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ എം റിയലി ഗുഡ്. രവിശങ്കറിന്റെ മെസ്സേജ് ഉണ്ട്. We used to always wait until the petrol was almost empty before filling it. Heartbeats would increase until we reached the next petrol station. അത് ശരിയാണ് കേട്ടോ. നമ്മൾ തീരാനായിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ അത് കഴിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്ത് എത്തുന്നതിന് മുൻപുള്ള ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയും. ആൻഡ് വൺസ് വി ഗോട്ട് ദെയർ ദേ വുഡ് ബി എ ലോങ് ക്യൂ ആൻഡ് സംഹൗ വി വുഡ് ഓൾവേസ് ചൂസ് ദ റോങ് വൺ. ദ അതർ ക്യൂ വുഡ് മൂവ് ഫാസ്റ്റർ. അതെനിക്ക് മാത്രമല്ലേ, എല്ലാവർക്കും വരാറുണ്ടല്ലേ. പെട്രോൾ ആൻഡ് പെട്രോൾ സ്റ്റേഷൻ മെമ്മറീസ് എവറി ടൈം, ന്യൂ സർപ്രൈസസ്, ത്രിൽ ആൻഡ് ഫൺ. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് രവിയുടെ മെസ്സേജ് ഉണ്ട്. അത് ശരിയാണ്, എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ പെട്രോൾ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ വലിയ കാര്യത്തിൽ പോയി കൂടെ ഒരാളുണ്ടെങ്കിൽ തീർന്നു. നിങ്ങൾ പോയി ആദ്യം ഒരു ക്യൂ നിർത്തും, മറ്റാൾ പറയും ദാ അപ്പുറത്ത് നിർത്താൻ വണ്ടിയെന്ന്. പക്ഷെ നിർത്തൂല, ഇപ്പുറത്ത് തന്നെ നിർത്തും, ഏ ഇതിപ്പോൾ തീരുമെന്നേ. ഇവിടെ ആണെങ്കിൽ നമ്മുടെ മുൻപിലുള്ള ആൾക്കാരിട്ട് പോത്തുമില്ല, ആകെ മൊത്തത്തിൽ അവസാനം നമ്മൾ ആ ക്യൂവിൽ പെട്ടും പോവും. അങ്ങനെ മിക്ക സമയത്തും എനിക്ക് പറ്റാറുള്ളൊരു കാര്യമാണത്. എന്തായാലും പെട്രോളിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഖത്തർ എനർജി അനൗൺസ് ചെയ്തിരിക്കുന്ന സെപ്റ്റംബറിലെ പെട്രോൾ റേറ്റിനെ കുറിച്ചിട്ടും കൂടി ഒന്ന് ഞാൻ പറയാം. ഇപ്പോൾ പ്രീമിയം ഗ്രേഡ് ആൻഡ് സൂപ്പർ ഗ്രേഡ് പെട്രോൾ ആൻഡ് ഓൾസോ ഡീസലിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ വലിയ മാറ്റങ്ങൾ ഒന്നും വരുന്നില്ല എന്നുള്ള കാര്യമാണ് പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റ്. അതായത് പ്രീമിയം ഗ്രേഡ് പെട്രോളിന് 2 കത്തറിയാൽ പെർ ലിറ്റർ, സൂപ്പർ ഗ്രേഡ് പെട്രോളിന് 2.10 പെർ ലിറ്ററും ആയിരിക്കും, ആൻഡ് ഡീസലിന് 2.05 പെർ ലിറ്ററുമാണ് സെപ്റ്റംബർ മാസത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ പെട്രോൾ വില കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ഇങ്ങനെ ടെൻഷൻ വരും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മാസം വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഖത്തർ എനർജി അനൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പെട്രോൾ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് പോയിട്ട് വലിയ പോലെ ഹീറോയിസ് കാണിക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ലൈൻ്റെ പുറകെ കൊണ്ടുപോയി നിർത്തിയാൽ മതി കേട്ടോ. അതിനിടയിൽ വേറൊരു മെസ്സേജ് എന്താണ്, ഇതുവരെ ഒരു ടെൻഷനാണ്, വിശന്നിട്ട് ബിരിയാണി കിട്ടുന്ന സന്തോഷവും ഉണ്ടോ? ആ ശരി കേട്ടോ, അവിടെ ചെന്നിട്ട് പെട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ഒരു ഒരു സമാധാനമാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു ടെൻഷൻ, ആ ടെൻഷൻ അനുഭവിച്ച ഒരാളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ അയച്ചു തന്നിരിക്കുകയാണ്. ലൈറ്റ് കത്തി തുടങ്ങിയോ? ആ തുടങ്ങി തുടങ്ങി, ലൈറ്റ് കത്തി തുടങ്ങി. പെട്ടെന്ന് ഓടിക്കോട്ടോ, അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിലേക്ക് തന്നെ വിട്ടോളൂ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
3: മസറാത്തി സൂപ്പർ ആ. എല്ലാരും കഴിച്ചു നോക്കണേ.
2: നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
2: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അങ്ങനൊരു പെൺകുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. വെൽക്കം ബാക്ക്. ഇത് കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈമാണ്. എന്തായാലും ഈ ഒരു സമയത്ത് കുറച്ചധികം വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ ജോയിൻ ചെയ്യും കേട്ടോ. ആൻഡ് ഇറ്റ്സ് എ പ്രൗഡ് മൊമെന്റ്. വൈ? ബിക്കോസ് ഖത്തറിൽ നിന്നും പോയി അങ്ങ് നല്ല രീതിയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു തിളങ്ങി നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയാം. വി വെർ സോ ഹാപ്പി ആഫ്റ്റർ റെസ്റ്റഡീസ് സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗറിൽ വിജയമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ശിവപ്രിയയാണ്. ഖത്തർ മലയാളികൾക്ക് ശിവപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും നമുക്ക് ഇഷ്ടമുള്ളൊരു മോളാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗർ കൂടിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോള് കൂടിയാണ്. എനിക്ക് കുറേ വർഷമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഷീ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ടു മീ. സോ ആൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടൈറ്റിൽ വിന്നർ എന്നുള്ള രീതിയിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഷീ ഹാഡ് പുട്ട് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഫോർ ദാറ്റ്. കുറച്ച് കഴിഞ്ഞാൽ ശിവപ്രിയ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. കാരണം ആൾ ബാക്ക് ടു ബാക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആരാകും ആ ഒരു ടൈറ്റിൽ വിന്നർ എന്നുള്ള വലിയൊരു ഒരു ആകാംക്ഷയിൽ നിൽക്കുകയായിരുന്നു ഫുൾ മലയാളികൾ. പ്രത്യേകിച്ചും ഖത്തർ മലയാളികളൊക്കെ തന്നെ എപ്പോഴും ശിവനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശിവപ്രിയ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യൂ കേട്ടോ. ഷീ ഹാസ് ടു ടെൽ ലൈക്ക് എല്ലാവരോടും ഒരുപാട് കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ നന്ദി പറയാനായിട്ട് ഷീസ് ദെയർ. ആൻഡ് അതുപോലൊരു മോള് ലൈക്ക് ഭയങ്കര നല്ല സ്വഭാവമുള്ള ഭയങ്കരമായിട്ട് എല്ലാവരോടും ഭയങ്കര സ്വീറ്റായിട്ട് പെരുമാറുന്ന ഒരു മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ആം സോ ഹാപ്പി ദാറ്റ് ഷീ ഗോട്ട് ദിസ് യുനോ ടൈറ്റിൽ വിന്നർ എന്ന ഒരു പുരസ്കാരം, അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു ടൈറ്റിൽ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഷീ വിൽ ബി ജോയിനിങ് വിത്ത് എസ് ഫോർ ആഫ്റ്റർ സം ടൈം ഇൻ ഫാക്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരുന്നോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.
1: Tamil Fresh. Hot tempo, Tamil Padal.
2: Tamil Fresh Song of the Hour.

0: Visit your nearest store today. You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
0: One, seven, evening.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: സ്കൈ ജ്വല്ലറിയുടെ ആ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് 537.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 495 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 469.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 405 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്.
3: റേഡിയോ ഷിനോ 91.7.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബു ബാങ്കിനുള്ള സമയം.

0: Access. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: கத்தர்லே ஏற்றவும் வலிய ஷாப்பிங் ஸ்பேஸ் ஏற்றவும் வலிய ஓஃபருகள்
0: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്. മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
0: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
0: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം നല്ല ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ ചോദിച്ചുകൊണ്ട് ചില ആൾക്കാരുടെ മെസ്സേജസ് ഒക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. ആൻഡ് ബിഫോർ ദാറ്റ് കുറച്ചധികം പ്രോഗ്രാമുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. പബ്ലിക് പ്രോഗ്രാംസ്, അതിപ്പോൾ വർക്ക്ഷോപ്പ്, ഫാമിലി ആക്ടിവിറ്റീസ് മുതൽ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കത്ത് മ്യൂസിയം ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും പ്രോഗ്രാംസിൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ആ ഒരു സമ്മറിൽ നിന്ന് വിൻ്ററിലേക്കുള്ള ഷിഫ്റ്റിൻ്റെ സമയം ആവാറായി. അപ്പോൾ അതിനുള്ള ക്ലൈമറ്റ് ചേഞ്ചസും അതിന് അനുസരിച്ചിട്ടുള്ള നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനിടയിലൂടെ ചെറുതായിട്ട് ഇനി വിൻ്റർ വരും. അപ്പൊ കുറച്ച് ആളും കൂടെ കഴിഞ്ഞാൽ പിന്നെ വിന്റർ സമയമാകുന്നതുകൊണ്ട് തന്നെ ആ സമയത്തേക്കുള്ള പ്രോഗ്രാംസ് ഓരോരോ ആൾക്കാരിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ കത്ത് മ്യൂസിയം ഇപ്പോൾ സെപ്റ്റംബർ മാസത്തേക്കുള്ള കുറച്ചധികം ഇവൻറ്റുകളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പം ആർട്ട് മുതൽ ഫോട്ടോഗ്രാഫി മുതൽ കാലിഗ്രാഫി, ഹെറിറ്റേജ്, ലിറ്ററേച്ചർ, ക്രിയേറ്റീവ് ലേണിംഗ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സംഭവങ്ങൾ, യങ് പീപ്പിളിന് വേണ്ടി സെപ്പറേറ്റ്, അഡൾട്സിനും ഫാമിലീസിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഫോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ആസ് ഐ സെഡ് കത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ കൊളാബറേഷൻ ആയിരിക്കും വിത്ത് ഫയർ സ്റ്റേഷൻ, തസ്വീർ ഫോട്ടോ ഫെസ്റ്റിവൽ, കത്ത് മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്, ലുസൈൽ മ്യൂസിയം, അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എവിടേക്കാണ്, എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിക്കുന്നത്, എത്ര മണിക്കാണ്, ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുൻപ് നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരണം. കാരണം ഇത് കുറച്ചധികം ഇവൻറ്റുകളുണ്ട്, അതിൽ തന്നെ പല രീതിയിലാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ സ്ഥലങ്ങൾ വെച്ച് വേണമെങ്കിലും പോയി നമുക്കിങ്ങനെ അതിലേക്ക് ആ ഡീറ്റെയിൽസിലേക്ക് എത്താം. ആദ്യം ഈ ക്രിയേറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സ്പേസസ് ഫോർ എക്സ്പീരിമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഫയർ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് നാളെയാണ്, സെപ്റ്റംബർ 1. അതുപോലെ തന്നെ ഫ്രെയിം ആൻഡ് ഫോക്കസ് എന്ന് പറയുന്ന എക്സിബിഷൻ, അത് നടക്കുന്നത് അൽ ഹോഷ് ഗാലറി 1 പോർട്ടോ അറേബ്യയിൽ വെച്ചിട്ടാണ്. ആൻഡ് ഓൾസോ ദ പേളിലും നടക്കുന്നുണ്ട് ഇംഗ്ലീഷ് വേർഷൻ. ആൻഡ് അത് സെപ്റ്റംബർ 6. അതുപോലെ സെപ്റ്റംബർ 8 മഖാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് മതാഫിൽ അവിടെ വെച്ചിട്ടും നടക്കുന്നത് ഒരു ഫനൂൻ ആർട്ടിസ്റ്റ് ടോക്ക് ആണ്. അത് കഴിഞ്ഞ് പിന്നെ അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ 29 എഗെയിൻ ഇത് ഇംഗ്ലീഷ് വേർഷൻ എഗെയിൻ 1 more time നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ഇൻ ഖത്തറിൽ വെച്ചിട്ടും കുറച്ചധികം സെഷൻസ് 28 നടക്കുന്നുണ്ട്. ഇനി മതാഫ് അറബ് മ്യൂസിയത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിലും ഏജ് വൈസ് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ആക്ഷൻ മോഡൽ ഡ്രോയിങ്ങും ആർട്ട് ലെസൺസും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 15 മുകളിലേക്കുള്ളവർക്ക് സെപ്റ്റംബർ 2 ഉണ്ട്. അഡൾട്സിന് 18+ ഉള്ളവർക്ക് സൺഡേ ആൻഡ് ട്യൂസ്ഡേസ് വരെ നടക്കുന്നുണ്ട്. 15+ ഉള്ളവർക്ക് എഗെയിൻ 7 മുതൽ 10 വരെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12 വേറൊരു സെഷൻ ഉണ്ട്. അൺഎഡിറ്റഡ് എന്ന് പറയുന്ന ഒരു സെഷൻ 26 നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഈവൻ വുമൺ എക്സിബിഷൻ നടക്കുന്നുണ്ട്. 15 അറേബ്യൻ വുമൺ എക്സിബിഷനാണ് ഇത്, DCCയിലാണ്, 5 നടക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പകുതി വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും സെപ്റ്റംബറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മിയ മ്യൂസിയത്തിൽ നടക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്കെ ഞാൻ പതിയെ വന്നിട്ട് പറഞ്ഞുതരാം. അപ്പോഴേക്കും നമുക്ക് സുലൈഖ മൻസിലുള്ളൊരു പാട്ട് കേൾക്കാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: കൂടും തുറന്ന് തിരക്കുമായി.
3: ബാക്കി ഞാൻ പറയാം, ഇനി ഷോപ്പിംഗും കൂടും, അതല്ലേ പറയാൻ വന്നത്?
2: അത് തന്നെ, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഷോപ്പിംഗ് കൂടിയാ സന്തോഷമുള്ളൂ.
3: അതിന്റെയും ബാക്കി ഞാൻ പറയാം. സഫാരിയിൽ 10, 20, 30 പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു, ശരിയല്ലേ?
2: അതെ, ഇനി ഷോപ്പിംഗ് സന്തോഷം.
4: ഖത്തർ കാത്തിരിക്കുന്ന സഫാരി 10, 20, 30 പ്രൊമോഷൻ ഓഗസ്റ്റ് 31 മുതൽ ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ് തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം.
5: Safari, world-class shopping experience, Doha, Qatar.
6: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
9: ഖത്തറിൽ ലൈവ് ആയി.
8: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: അതുപോലുള്ള ഒരു ഡ്രീമർ തന്നെയായിരുന്നു. ഏകദേശം 1987 June 24 ജനിച്ച റൊസാരിയോയിൽ ജനിച്ച് ഏറ്റവും ലോകം കണ്ടതിൽ വെച്ച് തന്നെ ബെസ്റ്റ് പ്ലെയർ എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്ന ദ വൺ ആൻഡ് ഓൺലി ലയണൽ മെസ്സി. അങ്ങനെ മെസ്സിയെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള ഒരു ടാലന്റിന്റെ ഉടമ, നമ്മളൊക്കെ തന്നെ ലോകമെമ്പാടുമുള്ള ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഒരുപാടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു നിമിഷം, എവിടെയോ എങ്ങോ ഒരു സങ്കടം ഉണ്ടെങ്കിലും ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ കുറച്ചു മുൻപ് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ്. ഇത് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. അദ്ദേഹം ഇത് അർജന്റീനൻ ലാംഗ്വേജിലായിരുന്നു എഴുതിയിട്ടിരുന്നത്, പക്ഷെ ഞാനത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. After this time that has passed since the final, after the matches, my thought, I wanted to announce to everyone that I am finally retiring from the national team. It was a decision that hurt and still hurts to my core. But I understand that it's the right time. I swear that I always gave my all, not only in the last few years when we won everything, but also before that. I always fought and gave everything for this jersey to bring you joy and make you feel proud to be Argentinian through football. There is not much time left and the chapters are closing, and this one that hurts me a lot. I loved and will always love being on the national team. I have given everything. I have nothing more to give, and besides, there are some great young players coming up behind me who deserves to be there. Thank you for all the love over these 20 years. I'm going to miss hearing you from inside the team. Now I'm going to be just one more of you, always cheering and supporting from the outside. Yes, thanks to my family for being there, accompanying me through this beautiful but difficult journey. And to all the coaches, teammates, managers, it's a pleasure of sharing it with you. I take with me unforgettable memories and moments. ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു മൂന്ന് കടലാസ് പേപ്പറിൽ അദ്ദേഹം ഇതൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ റോട്ട് ദീസ് വേർഡ്സ് ഓൺ July 21st, 2 days ആഫ്റ്റർ ദ ഫൈനൽ. Today, after what happened to my dad, I am even more convinced than before. Angane, finally, നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ലയണൽ മെസ്സി നാഷണൽ ടീമിൽ നിന്നും അർജന്റീനൻ ടീമിൽ നിന്നും അങ്ങനെ വിരമിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ആ ഒരു ജേഴ്സിക്ക് വേണ്ടി അദ്ദേഹം നൽകി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഒരു സന്തോഷം, അതിന് ഉപരി ഈ പറഞ്ഞ ബാക്കിയുള്ള യങ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് ഇനി മാറിക്കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നും കൂടി പറഞ്ഞൊരു വാക്ക്. ഇറ്റ് റിയലി ഇൻസ്പയറിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മെസ്സി ഫാൻസിനൊക്കെ ഒരു സങ്കടം വരുന്നൊരു മൊമെൻറ്റും കൂടിയാണ്. എന്തായാലും ഈ ഒരു മൊമെൻറ്റിൽ അർജന്റീന വിൽ ബി ഓൾവേസ് അർജന്റീന, മെസ്സി വിൽ ബി ഓൾവേസ് ഇൻ അവർ ഹാർട്ട്.
1: അർജന്റീന, അർജന്റീന.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026 സീകോൺ. വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
3: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
4: Hi everyone, this is Bharat here.
5: You're listening to Radio Suno
4: 91.7 KTKT

0: പത്തലിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 917 evenings.

0: रेट अपडेट ब्रॉट टू यू बाय स्काई ज्वेलरी.
1: स्काई ज्वेलरी नाउ ओपन एट सफारी मॉल अबू हमूर.
2: ഗോൾഡ് റേറ്റ് എത്രയായി എന്ന് അറിയേണ്ട സമയമായിരിക്കുന്നു. സോ റൈറ്റ് നൗ 24 carat ഗോൾഡ് 534 കത്തറിയാൽ, 22 carat ഗോൾഡ് 492 കത്തറിയാൽ, 21 carat ഗോൾഡ് 466.50 കത്തറിയാൽ, 18 carat ഗോൾഡ് 402.50 കത്തറിയാൽ. ഈ ഒരു ടൈമിൽ നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ ഇപ്പോൾ 917 ഈവനിങ്സ് ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. About the greatest player of all time, I really need one more person. കാരണം കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ സ്പോർട്സ് അപ്ഡേറ്റുകൾ ഒരുമിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫിഫ സമയത്താണെങ്കിലും ഇക്കഴിഞ്ഞ ഫിഫ ടൈമിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ കൂടെ സ്പോർട്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കരുൺ വാസ് ജോയിനിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു 917 ഈവനിങ്സ് കരുൺ ജി. ആൻഡ് ഇന്നത്തെ ഏറ്റവും വലിയ ഷോക്കിംഗ് ന്യൂസ് ഈ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ മെസ്സി വിരമിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്താണ് കരുൺ ജിക്ക് പറയാനുള്ളത്?
2: താങ്ക് യു അശ്വമി. എൻഡ് ഓഫ് എനീറ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ക്ലീഷ ആയിട്ടുള്ള പ്രയോഗമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ എൻഡ് ഓഫ് എനീറ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോളറാണ് വിരമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. എന്നാലും നമുക്കെല്ലാം അറിയുന്ന പോലെ 2022 ഖത്തറിൽ വെച്ചാണ് അദ്ദേഹം വേൾഡ് കപ്പ് വിൻ ചെയ്ത്. 2014 അതുപോലെ തന്നെ 26 റണ്ണറപ്പായിരുന്നു, വേൾഡ് കപ്പ് റണ്ണറപ്പായിരുന്നു. 2005 തുടങ്ങിയ കളിയാണിത് അർജന്റീനയ്ക്ക് വേണ്ടി. ഏറ്റവും കൂടുതൽ ക്യാപ്ഡ് ആയിട്ടുള്ള അർജന്റീനൻ പ്ലെയർ, 207 ക്യാപ്സ് അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി അണിയുണ്ടായിട്ടുണ്ട്. ഒരുപാട് അച്ചീവ്മെന്റ്സ് ആണ്. അത്രയധികം അച്ചീവ്മെന്റ്സ് ഉള്ള, ഇത്രയധികം അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു പ്ലെയറും ഫുട്ബോളിന്റെ ഹിസ്റ്ററിയിലില്ല. 2 കോപ്പ അമേരിക്ക ടൈറ്റിലും ഇതിന് ഇടയിൽ നേടുകയുണ്ടായി. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ 8 ബാലൻഡോർ, യൂറോപ്പിലെ ഏറ്റവും നല്ല ഫുട്ബോളർക്കുള്ള ബാലൻഡോർ അവാർഡ് നേടുകയുണ്ടായി. അങ്ങനെ പലതും, 6 ഗോൾഡൻ ഷൂസ്, അതുപോലെ തന്നെ 10 ബാർസലോണയ്ക്ക് വേണ്ടി ലാലിഗ ടൈറ്റിൽ അടിച്ചു, 4 യൂറോപ്യൻ ചാമ്പ്യൻ ആയി. ഇറ്റ്സ് റിയലി എൻ എൻഡ് ഓഫ് എൻ ഇയർ. ഇനി ഒന്നും നേടാനില്ല അദ്ദേഹത്തിന്. കഴിഞ്ഞ മാസമാണ്, ജൂലൈയിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എഴുത്ത് എഴുതി വെച്ചത്. അതായത്, ഐ കനോട്ട് ക്യാരി ഓൺ എനി മോർ, യു നോ മൈ ലെഗ്സ് ആർ നോട്ട് അലൗവിങ് മീ ടു ക്യാരി ഓൺ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രയും ക്ലോസ് ആയിരുന്നു മെസ്സിയും അച്ഛൻ ജോർജുമായിട്ട്. മാത്രമല്ല, അദ്ദേഹം ഒരു പ്ലെയർ ആയിരുന്നു, ഫുട്ബോളർ ആയിരുന്നു. മെസ്സി ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഫുട്ബോളർ കൂടിയായിരുന്നു, ഗൈഡായിരുന്നു, മെന്ററായിരുന്നു. ആ മരണം അദ്ദേഹത്തെ ഒരുപാട് പിടിച്ചുലച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ഇറ്റ്സ് എ ഡിസിഷൻ ദാറ്റ് സ്റ്റിൽ ഹേർട്സ് മീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഹി ആഡഡ് ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ദ ടൈം ഹാസ് കം. എല്ലാ നല്ല കഥകളും അവസാനിക്കേണ്ട ഒരു ദിവസം വരുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആഡിയോസ് മെസ്സി. ലാ പുൽഗ എന്ന് പറയും ബാർസലോണക്കാര്, ലാ പുൽഗ, വിച്ച് മീൻസ് ലിറ്റിൽ ഫ്ലൈ, ആറ്റമിക് ഫ്ലൈ എന്നൊക്കെ പറയും. അദ്ദേഹം അവരുടെ ഒരു ലെജൻഡ് ആയിരുന്നു. അദ്ദേഹം അർജന്റീനയുടെ എല്ലാം എല്ലാം ആയിരുന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഫുട്ബോളർ എന്ത് പറയാനാണ്. അദ്ദേഹത്തിന്റെ ദിവസം വന്നിരിക്കുന്നു. ഗോൾഡൻ മെമ്മറീസ്.
1: ഓഫ് കോഴ്സ്, ഹിസ് ഈച്ച് ആൻഡ് എവറി പാസസ് വേർ ലൈക്ക് ഒരു മൊമെന്റ് ടു റിമെമ്പർ ആണ്. എല്ലാം നമ്മൾ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അദ്ദേഹത്തിന്റെ ദ പ്ലേയിങ് സ്റ്റൈൽ ഭയങ്കര രസമാണ്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ഭയങ്കര രസമാണ് കാണാൻ. എനിക്ക് തോന്നുന്നു ഇറ്റ് നെവർ എൻഡ്സ്. അദ്ദേഹത്തിന്റെ മെമ്മറീസ്, അദ്ദേഹത്തിന്റെ ആ ഒരു നീലയും വെള്ളയും അണിഞ്ഞ കുപ്പായം ഇട്ട് അല്ലെങ്കിൽ ആ ഒരു ജേഴ്സി ഇട്ട് അദ്ദേഹം ടീമിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിന്റെ വീഡിയോസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇറ്റ് വിൽ ബി ദേർ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ അല്ലേ?
2: ഉള്ളിടത്തോളം കാലം മെസ്സിയുടെ വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്ലേയേഴ്സ് അദ്ദേഹത്തിൽ പ്രചോദിതരായി ഇനിയും ഇനിയും വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഹി വാസ് ആഫ്റ്റർ ഓൾ ജീനിയസ് ആൻഡ് ലെജൻഡ് ഓഫ് ഓൾ ടൈംസ്. നേരിൽ പോയി ആ കളികളെല്ലാം കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം തന്നെയാണ്. ഈസ് എൻ എക്സെപ്ഷണൽ ടാലന്റ്. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം ടാലന്റ് ആണ്. നമ്മുടെ മെസ്സിയെ പോലൊരു കളിക്കാരനെ, ഇത്രയധികം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള, എന്നാൽ ടീമിന് വേണ്ടിയിട്ട് ഒത്തു കളിക്കുന്ന ഒരു കളിക്കാരനെ കാണാൻ ബുദ്ധിമുട്ടാണ്. പ്രോബ്ലി ഇനി അത് നാളെ എംബാപ്പെ പോലുള്ള ചെറുപ്പക്കാരെ ഏറ്റെടുത്തുകൊണ്ട് കിരീടധാരിയായി മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
1: ഉറപ്പായിട്ടും. വി സ്റ്റാർട്ടഡ് സേയിങ് ഇറ്റ്സ് ആൻ എൻഡ് ഓഫ് എനിറ. ഓഫ് കോഴ്സ്. ആൻഡ് താങ്ക് യു സോ മച്ച് കരുൺ ജി ഫോർ ഷെയറിംഗ് യുവർ തോട്ട്സ് ആസ് വെൽ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: Qatar-ல ஏட்டவும் வலிய ஷாப்பிங் ஸ்பேஸ், ஏட்டவும் வலிய ஆஃபர்கள்.
3: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Hi, I'm Dr. Salman.
2: എനിക്കറിയാം എന്താ വരുമെന്ന്.
3: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
1: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഊഹം നിങ്ങൾ ഉപേക്ഷിക്കുക, നിശ്ചയം ഊഹിച്ചുള്ള സംസാരം ഏറ്റവും വലിയ തെറ്റാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at Old Bus

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ? ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: Plus Bell, GCC Radio Nadaga Malsaram, Season 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: Hi, this is your singer Rahul Nambiar.
3: വസന്തമുല്ലൈ പോലെ വന്ന്.
2: You're listening to Radio Suno 91.7, Qatar's favorite radio station.
4: Favorite radio station.
2: கேட்டு கேட்டு கூட்டு கூடாம்.
0: 917 evenings.

ഫ്ലൈറ്റ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. അങ്ങനെ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഇനി കുറച്ചധികം വിശേഷങ്ങൾ പറയാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യൂ കേട്ടോ. ആൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ദിവസം ഖത്തർ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈഗലി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിൽ മലയാളിയായിട്ടുള്ള, പ്രത്യേകിച്ചും ഖത്തർ മലയാളിയായിട്ടുള്ള, മലയാളികളാണല്ലോ എല്ലാവരും, പക്ഷെ ഖത്തർ മലയാളിയായിട്ടുള്ള നമ്മുടെയൊക്കെ ഭയങ്കര ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ശിവപ്രിയ ആയിരുന്നു ഇന്നലത്തെ അവിടുത്തെ താരം. അങ്ങനെ ടൈറ്റിൽ വിന്നറായാണ് ശിവപ്രിയ ആ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. അത് ഗംഭീരമായിട്ട് ആളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി ജയസൂര്യ ആ ഒരു ട്രോഫി എടുത്ത് കയ്യിൽ കൊടുക്കുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ എനിക്ക് ആസ് എ പേഴ്സൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ശിവപ്രിയ, അതുകൊണ്ടായിരിക്കാം. കുഞ്ഞിലം മുതലേ കാണുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശിവപ്രിയ. എനിക്കൊന്ന് ഖത്തറിലെ ഒരുപാട് പേർക്ക് ഓൾറെഡി ശിവപ്രിയനെ അത്രയും ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് പോലെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു ശിവപ്രിയ ജയിച്ചത് എന്ന് പറയുന്നത്, ആ ഒരു ടൈറ്റിൽ വിന്നറായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം പങ്കിടാൻ ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവപ്രിയയുടെ ആ ഒരു വിശേഷങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കണ്ടേ, കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ആളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ ഇനി 917 ഈവനിങ്സിൽ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുന്നത്. ശിവപ്രിയയുടെ ആ ഒരു വിശേഷങ്ങൾ കേൾക്കാനായി കേട്ടുകൊണ്ടേയിരിക്കുക. ഇവിടുത്തെ ഖത്തറിലെ ബിർള പബ്ലിക് സ്കൂളിലാണ് ശിവപ്രിയ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിലം മുതൽ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ട ശിവപ്രിയയുടെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുക. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: സ്റ്റാർ സിംഗർ ടൈറ്റിൽ വിന്നർ, ഖത്തറിന്റെ സ്വന്തം അഭിമാനമായ ശിവപ്രിയ, കൺഗ്രാജുലേഷൻസ്. യെസ്, അപ്പൊ ടൈറ്റിൽ വിന്നർ ആയി കഴിഞ്ഞു. ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് അറിയാം, കൺഗ്രാറ്റ്സ് പറയുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ മോളെ എന്തുമാത്രം സന്തോഷമുണ്ട് ഈ ഒരു മൊമെന്റില്.
1: അതെ, ഒരുപാട് സന്തോഷം. ഖത്തറിലാണ് ജനിച്ചത്, അവിടെയാണ് ഫുൾ പഠിച്ചതും ഒക്കെ. ഞാന് ഖത്തറിനോടാണ് എന്റെ നന്ദി മൊത്തം. ഖത്തറിലെ എല്ലാ അങ്കിൾമാരോട്, ആന്റിമാരോട്, ചേച്ചി ചേട്ടന്മാരോട്, എല്ലാവരോടും എന്നെ ഇത്രയും വളർത്തിക്കൊണ്ടാകുന്നത് നിങ്ങൾ എല്ലാവരുമാണ്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചെറുപ്പം തൊട്ട് ഞാൻ അവിടെ 3rd class പഠിക്കുന്ന മുതൽ ഞാൻ അവിടെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴും അവിടുന്ന് കൊറേ പേരെന്റെ അടുത്ത് പറയായിരുന്നു റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തൂടെ. പക്ഷെ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നതായതുകൊണ്ടുള്ള കാരണം എനിക്ക് അങ്ങനെ ആ സമയത്തൊന്നും പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തോളം നമ്മൾ അതിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നിക്കണമല്ലോ, നാട്ടില് നിക്കണ്ടേ. അപ്പൊ പറ്റിയിരുന്നില്ല. പക്ഷെ 12th ഞാൻ ബോർഡ് എക്സാം എഴുതുന്ന സമയത്തായിരുന്നു ഓഡീഷൻസിന് ഷെരീഫങ്കളും ശ്വേത ചേച്ചിയും ഇവിടെ ഒരു പ്രോഗ്രാം, ഖത്തറിൽ ഒരു പ്രോഗ്രാമിന് വന്ന സമയം എന്റെ അടുത്ത് പറഞ്ഞു ജാനുവരിയിൽ ഓഡീഷൻസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഒന്നും പോയി നോക്കാം എന്ന് ഇങ്ങനെ വിചാരിച്ചു. 12th കഴിയുമ്പോ നമുക്ക് കുറച്ച് നാൾ എന്തായാലും ഒരു ഗ്യാപ്പിന് ടൈം കിട്ടുമല്ലോ. അപ്പൊ ഖത്തറാണെങ്കിലില്ല, ഞാൻ എന്താ പറയാ, എനിക്ക് അവിടുന്ന് തന്നിട്ടുള്ള സ്നേഹം പോട്ട്, അതെനിക്ക് വേറെ എവിടുന്നും കിട്ടിയിട്ടുമില്ല. ബിക്കോസ് എല്ലാവരോടും എന്നെ ഇത്രയും, ഞാൻ അവിടെ എന്റെ 18 വരെ ഞാൻ അവിടെയാണ് നിന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാരോടും എനിക്ക് ഒരുപാട് കടപ്പാടാണ്, ഒരുപാട് സ്നേഹം. എന്താ പറയാ, ലവ് യു ഓൾ സോ മച്ച്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിതൗട്ട് ഓൾ ഓഫ് യു ഐ വുഡ് നോട്ട് കം ദിസ് ഫാർ. സോ മച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്.
0: കഴിഞ്ഞിട്ടുള്ള ഇനിയും ശിവപ്രിയയ്ക്ക് നമ്മളോട് ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് കേട്ടോണ്ടിരിക്കുക. ഖത്തറിന്റെ സ്വന്തം അഭിമാനമായിട്ടുള്ള സ്റ്റാർ സിംഗർ ടൈറ്റിൽ വിന്നറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ കീപ് ലിസണിങ് ഇത് 917 ഈവനിങ്സ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Presented by Joya Lucas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
7: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: വെൽക്കം ബാക്ക് ടു ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM 917 ഈവനിങ്സിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള ഖത്തറിൽ പഠിച്ച് വളർന്ന് നമ്മുടെ കൺമുൻപിൽ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഒക്കെ തന്നെ അഭിമാനമായിട്ടുള്ള ഇന്നലെ സ്റ്റാർ സിംഗർ വേദിയിൽ തിളങ്ങിയ ആ ഒരു ടൈറ്റിൽ വിന്നർ ശിവപ്രിയയാണ്. അപ്പൊ ശിവപ്രിയടുത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിച്ചറിയാം. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു ബോർഡ് എക്സാമിന് ഇടയിലായിരുന്നു ഓഡീഷൻ. അപ്പൊ സ്കൂള് മോള് ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് ഇടയിലായതുകൊണ്ട് സ്കൂൾ എന്തുമാത്രം മോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ഇത് കൂടി പറയോ.
1: എനിക്ക് അതായത് എന്റെ ഏത് എക്സാം ഒന്നുമില്ല, എക്സാം കഴിഞ്ഞ ആ ദിവസം തന്നെ ഞാൻ എക്സാം എഴുതിയിട്ട് ഫ്ലൈറ്റിൽ പോവായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അവര് ഇന്നും ഇങ്ങനെ ഗ്രാൻഡ് ഫിനാലിന്റെ തലേ ദിവസവും ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വീഡിയോ കോൾ ചെയ്തിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഫിംഗേഴ്സ് ക്രോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ എല്ലാ ടീച്ചേഴ്സും എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളും ഡയറക്ടർ സാർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ എന്നെ വിളിച്ച് വിഷസും എല്ലാം കൺവേ ചെയ്തിരുന്നു. ഇപ്പൊ ഫിനാലി കഴിഞ്ഞിട്ടാണെങ്കിലും അവരൊക്കെ വിളിച്ച് ഇഷ്ടം പോലെ എന്റെ ടീച്ചേഴ്സും എല്ലാരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവരെല്ലാരും കാണുകയും വേണം. സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ബിർളയിലാണ് പഠിച്ചത്, ബിർള പബ്ലിക് സ്കൂളില്. എല്ലാവരും സോ സപ്പോർട്ടീവ് ആയിരുന്നു. ആക്ച്വലി പണ്ട് മുതലേ ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ഖത്തറിലും ഷോസ് ചെയ്യായിരുന്നല്ലോ. അപ്പൊ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടി എന്റെ ടീച്ചേഴ്സ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: ഗ്രോത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. കുഞ്ഞിലെ മുതലേ മോളെ ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് ഐ റിയലി നോ ദാറ്റ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് നമുക്ക് അത്രയും സന്തോഷം വരുന്നുണ്ട്. എന്തായാലും മോളോട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. സോ ജസ്റ്റ് കീപ് ലിസണിംഗ് ആൻഡ് ഐ വിൽ ബി ഹിയർ വിത്ത് ഹർ വിദിൻ ഫ്യൂ മിനിറ്റ്സ്. സോ ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM.

0: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. 917 evenings. Chennai beats.
2: Tamil head of the hour.
3: In the art of podumakkolanda.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ദ ബിഗ് സെലിബ്രിറ്റി ഈസ് അവർ ഓൺ ശിവപ്രിയ. അങ്ങനെ സ്റ്റാർ സിംഗർ ടൈറ്റിൽ വിന്നറായി ശിവപ്രിയ നമ്മളുടെ കൂടെ ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോളെ, എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത്, ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നിന്നപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് ആ ഒരു ടൈറ്റിൽ വിന്നറൊക്കെ ആയി കഴിഞ്ഞിട്ട് ജഡ്ജസ് എന്താണ് മോളോട് പറഞ്ഞത്?
1: എനിക്ക് ഉമ്മ തന്നു. പിന്നെ ചിത്താര ചേച്ചിക്കും വിധുച്ചേട്ടനും അൺഫോർച്ചുനേറ്റ്ലി ഗ്രാൻഡ് ഫിനാലെയുടെ ഭാഗം പറ്റിയില്ല, ബിക്കോസ് അവർക്ക് ന്യൂസിലൻഡിലും തായ്ലൻഡിലും ഒക്കെ ആയിട്ട് ഷോ ഉണ്ടായിരുന്നു. അപ്പോ എന്താ, ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ചിത്രാമ്മയും ഹരിശങ്കർ ചേട്ടനും പിന്നെ ഔസേപ്പച്ചൻ സാറും ഡിമാൻ സാറും ആണ്. ഹരിചേട്ടൻ പിന്നെ ഇതിന് മുന്നേ ഷെഡ്യൂൾസിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഷെഡ്യൂളില്. പിന്നെ ഔസേപ്പച്ചൻ സാറ് കണ്ടിട്ട് പറഞ്ഞു, മോളെ ഇത് ഇവിടെ കൊണ്ട് ഒതുങ്ങേണ്ടതല്ല, ഇന്റർനാഷണൽ ലെവല് വരെ എന്താണ് മോക്ക് പറ്റും സാധിക്കും, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി ചേച്ചി.
0: സൂപ്പർ സൂപ്പർ, വി ആർ ഓൾസോ സോ ഹാപ്പി, സോ പ്രൗഡ്, സൂപ്പർ സൂപ്പർ പ്രൗഡ്. ഇതേപോലെ തന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മോളെ, ആ പാട്ടിനേക്കാൾ നല്ലത് മോളുടെ ആ ഒരു ക്യാരക്ടർ ആണ്. ദ വേ യു ആർ ആസ് എ പേഴ്സൺ, ലിറ്ററലി കീപ് ഗോയിങ് ലൈക്ക് ദിസ്. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഖത്തർ കേട്ടോ.
1: ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി ഖത്തറിലേക്ക് വരുമോ?
1: താങ്ക് യു ചേച്ചി, താങ്ക് യു. ഖത്തറിലേക്ക് വരും, എന്തായാലും വരും, വരണമല്ലോ, എന്തായാലും ആദ്യം വരേണ്ടത്.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഞങ്ങൾ കാത്തിരിക്കാം,
1: വരുന്നതായിരിക്കും. ഓ ഉറപ്പായിട്ടില്ല.
0: ഓക്കെടാ ഓക്കെടാ, ബൈ ബൈ ബൈ.

0: അഞ്ചു വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: നമസ്കാരം, ഞാൻ നന്ദു.
4: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടു.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ നമ്മളുടെ കൂടെ ഇന്നത്തെ ദിവസം അതിഗംഭീരമായിട്ടുള്ള സ്റ്റാർ സിംഗർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ശിവപ്രിയായിരുന്നു. അതിനൊക്കെ മുൻപ് ഈ പറഞ്ഞ പോലെ നമ്മൾ മെസ്സിയുടെ കുറച്ച് അധിക വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. എഗെയിൻ ഒരു അടിപൊളി ദിവസം തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നാളെ വീണ്ടും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് വരണം. ഇന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു വെതർ ഇങ്ങനെ മാറ്റവും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡിൻ്റെ കുറച്ച് ക്ഷീണം ഉണ്ടാവുമല്ലോ, ബാക്ക് ടു ബാക്ക് ഇവൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഐ വിൽ പ്രോമിസ് ദാറ്റ് ഐ വിൽ കം വിത്ത് മോർ എനർജി നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും സുനോ മെലഡീസ് കേൾക്കേണ്ട സമയമാണ്. നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഒരാൾ ദാ ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. സോ സീ യു എവരിവൺ ടുമോറോ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
5: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
2: One seven evenings.

ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു റീഡേഴ്സ് സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്, സുനോ മെൽപീസിൽ. അങ്ങനെ വീണ്ടും നമ്മൾ പാട്ടുകൾക്ക് പിന്നിലുള്ള കഥകളും വിശേഷങ്ങളുമായി കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന സമയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആൻഡ് ഇനിയുള്ള കുറച്ച് സമയം ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേലിസ്റ്റുകളിലൂടെ, നമുക്ക് ഇഷ്ടമുള്ള, മറന്നുപോയ, എവിടെയോ കേട്ട് മറന്ന അങ്ങനത്തെ കുറെ പാട്ടുകളിലൂടെ ഉള്ളൊരു യാത്ര. പക്ഷെ ഇന്നത്തെ യാത്രയ്ക്കൊരു ചെറിയ വ്യത്യാസം, ഇന്നൊരാളുടെ ബർത്ത്ഡേയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒത്തിരി പഴയ പാട്ടുകളൊന്നുമല്ല, പക്ഷേ ഇതൊക്കെ ഒരുപാട് പേരുടെ ഒരു നൊസ്റ്റാൾജിയയും കോളേജ് ടീനേജ് കാലങ്ങളിൽ പാടി നടന്ന പാട്ടൊക്കെ ആയിരിക്കണം. ലൈക്ക് ഒരു 2000 വൈബാട്ടോ ഈ പാട്ടുകളൊക്കെ. ആൻഡ് ഇത് ക്രിയേറ്റ് ചെയ്ത ആളുടെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് ഈ പാട്ടുകളിലൂടെ, കുറച്ച് തമിഴ് പാട്ടുകളിലൂടെ കുറച്ച് പോയാലോ എന്ന് നമ്മൾ വിചാരിച്ചത്. വേറെ ആരുമല്ല, സംഗീത ചക്രവർത്തി ഇളയരാജ സാറിന്റെ മകൻ യുവൻ ശങ്കർ രാജ. എനിക്ക് തോന്നുന്നു യുവൻ ജനിച്ചപ്പോ തന്നെ വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. കാരണം അച്ഛന്റെ പേര്, അച്ഛന്റെ നിഴലിൽ ഒതുങ്ങാൻ അദ്ദേഹം ശരിക്കും താല്പര്യപ്പെട്ട ഒരാളേ അല്ല. തന്റേതായ ഒരു പുതിയ സംഗീത സാമ്രാജ്യം ഉണ്ടാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. തമിഴ് സിനിമയിൽ ശരിക്കും യുവൻ വിപ്ലവം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളി പ്രേക്ഷകർക്ക് പോലും അദ്ദേഹത്തോട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു സംഗീത രീതി ആയിരുന്നില്ല, ഒരു പുതിയ സൗണ്ട് സിസ്റ്റം, ഒരു സൗണ്ട് രീതിയാണ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. വെസ്റ്റേൺ പോപ്പും ഹിപ് ഹോപ്പും മെലഡി ഒക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യുവൻ രാജ മാജിക്. സോ യുവൻ ശങ്കർ രാജ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് 2003 ഇറങ്ങിയ കാതൽ കൊണ്ടെയ്ൻ എന്ന സിനിമ ഓർമ്മയുണ്ടോ? സെൽവരാഘവന്റെ ആദ്യ സിനിമ, ധനുഷിന്റെ ഏർലി മൂവീസിലൊന്ന്. എനിക്കും ധനുഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്കുമായിരുന്നു ഈ ഒരു സിനിമയിലെ ആ സൈക്കോളജിക്കൽ ക്യാരക്ടർ. 2000s തുടക്കത്തിൽ തമിഴ് സിനിമാ സംഗീത ലോകത്ത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു മാറ്റം കൊണ്ടുവന്നത് യുവൻ തന്നെയാണ്. വലിയ രീതിയിലുള്ള ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ വളരെ ലളിതമായ മെലഡിയിലൂടെ യുവൻ ഈ ഒരു പാട്ടും ഒരുക്കിയത്. യുവൻ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളെല്ലാം പ്രീ പ്ലാൻ ചെയ്ത് ദിവസങ്ങൾ എടുത്തുണ്ടാക്കിയതല്ല, മറിച്ച് സ്റ്റുഡിയോയിൽ പെട്ടെന്ന് തോന്നിയൊരു മ്യൂസിക്കിൽ നിന്ന് ഒരു ഇൻസ്റ്റന്റ് ഒരു കമ്പോസിംഗ് ആണ് അദ്ദേഹം കൂടുതലും ചെയ്യുന്നത്. യുവനും സെൽവരാഘവനും ഈ പാട്ടിനായിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ട്, അതായത് ഭയങ്കര മാൻലി ഒരു ബേസ് വോയിസ് ഉള്ള ഒരാളല്ലാതെ കുറച്ച് ഒരു സ്വീറ്റ് ആയിട്ടുള്ള, കുറച്ച് ഇന്നസെൻസ് ഉള്ള, കാരണം ഒരു സൈക്കോപാത്തിക് ലക്ഷണങ്ങളുള്ള ഒരു നായകന് വേണ്ടിയിട്ടാണ് പാടേണ്ടത്. അപ്പം അവന്റെ ഉള്ളിലെ പ്രണയം അത്രയും നിഷ്കളങ്കവുമാണ്, പവർഫുള്ളുമാണ്. അങ്ങനെയാണ് ഇവർ ഗായകൻ ഹരീഷ് രാഘവേന്ദ്രയിലേക്ക് എത്തുന്നത്. ഹരീഷിന്റെ ശബ്ദത്തില് ഭയങ്കര ഒരു സൂത്തിങ് ഫീലും എന്നാൽ ഇതിനു വേണ്ടിയ ഡെപ്തും സെറ്റായിരുന്നു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് യുവൻ ഈ പാട്ടുപാടി കേൾപ്പിച്ചപ്പോ തന്നെ ഹരീഷിന് അറിയായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാവും.

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
3: Hi, this is Gautam Vasudev Menon.
0: You're listening to
3: Radio Sunu 91.7 and this is Qatar's favorite radio station.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ നമ്മൾ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2000 മ്യൂസിക് വേവ് ആക്ച്വലി ഇദ്ദേഹത്തിലൂടെ ആയിരുന്നു ഒരു ചേഞ്ച് കൊണ്ടുവന്നിരുന്നത്. ദി ലെജൻഡറി മ്യൂസിക് മാസ്റ്ററോ ഇളയരാജ സാറിന്റെ മകൻ യു എൻ ശങ്കർ രാജ. ആക്ച്വലി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഹാഷ് ടാഗ് ഉണ്ട്, യു വൺ ഡ്രഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് യു എൻ ശങ്കർ രാജ പാട്ടുകൾ കേട്ട് അഡിക്റ്റഡ് ആയ ആളുകൾക്ക് പിന്നെ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ ഒരു ബ്രേക്കപ്പ് സോങ്സ് അല്ലെങ്കിൽ ഇച്ചിരി ഇമോഷണൽ ഡെപ്ത് ഉള്ള സോങ്സ് ഒക്കെ കേട്ടു ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളും അതിലെ വരികളാകട്ടെ മ്യൂസിക്കും ആകട്ടെ ഭയങ്കര കണക്റ്റിംഗ് ആണ്, ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് യു എൻ ശങ്കർ രാജ മ്യൂസിക്കിന് അങ്ങനെ എന്തോ ഒരു ഭയങ്കര പവർ, ഒരു മാജിക്കൽ പവർ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നത്. അത് യു എൻ ശങ്കർ രാജ മ്യൂസിക് ഫോളോ ചെയ്യുന്നവരൊക്കെ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇനി ഏത് പാട്ടിലോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ പയ്യ മൂവിയിലെ സോങ് ആണ്. ഈ പാട്ടിന്റെ പിന്നിൽ രസമുള്ളൊരു കഥ എന്താന്ന് വെച്ചാൽ, ഡയറക്ടർ എൻ ലിംഗുസ്വാമി ഒരു അവാർഡ് ഫംഗ്ഷനിൽ പറഞ്ഞു ഈ പാട്ട് യഥാർത്ഥത്തിൽ പയ്യ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നില്ല. യു എൻ ശങ്കർ രാജ സ്വന്തമായിട്ടൊരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിന് മാറ്റിവെച്ച ട്യൂണുകളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷെ സിനിമയുടെ കമ്പോസിംഗ് ടൈമിൽ യു എൻ വെറുതെ ഈ പാട്ടിന്റെ ട്യൂൺ ഒന്ന് ലിംഗുസ്വാമിയെ കേൾപ്പിച്ചു. ഒറ്റ കേൾവി തന്നെ പാട്ട് ലിംഗുസ്വാമിക്ക് ഇഷ്ടമായി. തന്റെ റോഡ് മൂവിക്ക് ഈ പാട്ട് ശരിക്കും വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് ആൽബത്തിൽ വെക്കാതെ എന്റെ സിനിമയിലേക്ക് തരണം എന്ന് യു എനോട് ലിംഗസ്വാമി റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ യു എൻ ആ പാട്ട് ലിംഗസ്വാമിയുടെ സിനിമയ്ക്ക് കൊടുത്തു. യു എൻ ശങ്കർ രാജയുടെ കൂടെ വളരെ മാജിക്കൽ കോമ്പിനേഷൻ ആണ് നാ മുത്തുകുമാർ എന്ന ലിറിസിസ്റ്റ്. അദ്ദേഹമാണ് ഈ പാട്ടിന് വരികൾ എഴുതിയത്. പ്രണയം തുറന്നു പറയാൻ മടിക്കുന്ന എന്നാൽ മനസ്സിൽ പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാമുകന്റെ അവസ്ഥയാണ് ഈ പാട്ട് മുഴുവനും.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन
1: கத்தர்லே ஏற்றவும் வலிய ஷாப்பிங் ஸ்பேஸ் ஏற்றவும் வலிய ஓஃபருகள்
2: ഇനി ഒരൊറ്റ പേര് നെസ്റ്റോ
1: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു.

0: सुनो मेलोडीज
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. നമ്മുടെ മനസ്സിൽ തൊട്ടുണർത്തിയ ചില പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര സുനോ മെലഡീസിൽ. ഇന്ന് അതൊരു ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ് ഇദ്ദേഹത്തെ ഡെഫിനറ്റ്ലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരാളാണ്. ഒരു 2000 തൊട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഇറയായിരുന്നു തമിഴ് സിനിമാ സോങ്സിൽ. മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് സോങ്ങിന്റെ പിന്നിൽ രസകരമായ ഒരു സ്റ്റോറി ഞാൻ പറയട്ടെ. അതായത് വിജയ് ടി വിയിൽ പ്രശസ്തമായ റിയാലിറ്റി ഷോ ഉണ്ട്, സൂപ്പർ സിംഗർ. ആ റിയാലിറ്റി ഷോന്റെ ടൈറ്റിൽ വിന്നർ അന്നായിരുന്നത് അജേഷ് എന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ഈ മത്സരത്തിന്റെ പ്രധാന സമ്മാനങ്ങളിലായിട്ട് ഒന്നുണ്ടായിരുന്നു യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ സിനിമയിൽ പാടാനുള്ള ഒരു അവസരം. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഗായകന്റെ ഒരു സ്വപ്നമായി മാറിയ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഗോവ എന്ന മൂവി. അപ്പൊ അജേഷിന്റെ ഒരു ഡെബ്യൂ സോങ് ആണ്, പക്ഷെ പുള്ളി ഒരു രസമായിട്ട് അതിന്റെ പാട്ട് പാടിയിട്ടുണ്ട്. കൂടെ ഡ്യുവറ്റ് ആണ്, കൂടെ പാടിയേക്കുന്നത് നമ്മുടെ ആക്ട്രസും കൂടെ ആൻഡ്രിയയാണ്. ഈ പാട്ടിന്റെ വരികൾ എഴുതിയേക്കുന്നത് നമ്മുടെ യുവൻ ശങ്കർ രാജയുടെ അച്ഛൻ രാജാ സാറിന്റെ ബ്രദർ ഗംഗയമരൻ സാറാണ്. ഇനി വേറൊരു രസകരമായ ഒരു കഥയും കൂടെ പറയട്ടെ. ഈ പാട്ടിന്റെ ട്യൂൺ ആക്ച്വലി യുവൻ അദ്ദേഹത്തിന്റെ അച്ഛൻ രാജാ സാറിന്റെ പാട്ടിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തതാണ്. അത് യുവൻ തന്നെ ഒരു ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കഥ യുവനിലൂടെ തന്നെ കേട്ടിട്ട് നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: ദിടീന്ന് കേട്ടതിനാലോ സോളോ

വെൽക്കം ബാക്ക് ടു റേഡിയോ സിനോ. ബോബിയാണ് കൂടെയുള്ളത് സിനോ മെലഡീസിൽ. യെസ് സിനോ മെലഡീസിലൂടെ ഒരു യാത്രയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് സിനോ മെലഡീസിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ബർത്ത്ഡേയും കൂടെയുണ്ട്. ഓഫ് കോഴ്സ് ഈസ് എ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ പറയാം. ബിക്കോസ് 2000 കഴിഞ്ഞപ്പോൾ ശരിക്കും സിനിമാ പാട്ടുകൾക്ക് തമിഴ് സിനിമയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന യു എൻ ശങ്കർ രാജ. സോഷ്യൽ മീഡിയയിലൊക്കെ യു എൻ ആരാധകർ അദ്ദേഹത്തിന്റെ സംഗീതത്തെ, ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, യു എൻ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഒരിക്കൽ കേട്ടാൽ പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടിന്റെ അഡിക്ഷൻ ആണ് എല്ലാവർക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടും ഒരു കാലത്ത് എല്ലാവരുടെ അഡിക്ഷൻ തന്നെയായിരുന്നു. ഈ പാട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് മ്യൂസിക് ചെയ്തതും ഇത് പാടിയതും യു എൻ തന്നെയാണ്. ശിവ മനസ്സുള്ള ശക്തി എന്നുള്ളൊരു സിനിമയുണ്ട്, ഒരു ഫുഗോട്ടൺ മെലഡീസുകളിലൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ബിക്കോസ് ഇത് ഇറങ്ങിയ ടൈമിൽ ഒരു ഹ്യൂജ് ഹിറ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. യു എന്റെ വോയിസ് ഇതിൽ യൂസ് ചെയ്യാൻ കാരണം പുള്ളി ട്രാക്ക് പാടിയതാണെങ്കിലും ഇതിന്റെ ഡയറക്ടറിന്റെ യു എൻ പാടിയത് കേട്ടപ്പം അതിന്റെ ആ ഒരു സോൾഫുൾ വോയിസ് അല്ലെങ്കിൽ അതേ ആ വിരഹത്തിന് വേണ്ടി കൊടുത്തേക്കുന്ന ആ ഒരു ഫീലൊക്കെ ഭയങ്കര കറക്റ്റ് ആയിരുന്നു. സോ അതേ ഡീപ്നെസ് ആളുകൾക്കും കൂടെ കണക്ട് ആവാൻ യു എന്റെ വോയിസ് മതി അങ്ങനെ തീരുമാനിക്കുകയായിരുന്നു. ആ നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, യു എന്റെ ഏറ്റവും നല്ലൊരു കോംബോ ലിറിസിസ്റ്റ് ആണ് നാം മുത്തുകുമാർ. അവരൊന്നിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗാനങ്ങളൊക്കെ തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ചരിത്രം സൃഷ്ടിച്ച കഥകളേ ഉള്ളൂ. ഈ പാട്ടിൽ നാം മുത്തുകുമാർ എഴുതിയ വരികളുടെ രസം ഞാൻ പറയട്ടെ. അതായത് ഒരു കല്ലും ഒരു കണ്ണാടിയും തമ്മിൽ തല്ലുമ്പോൾ ആ കണ്ണാടി ഉടയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് പ്രണയം എന്നാണ് നാം മുത്തുകുമാർ ഇവിടെ പറയുന്നത്.

ഒരു വാക്കും കുറച്ച് മൗനങ്ങളും തമ്മിൽ സംസാരിക്കാതെ തന്നെ എല്ലാം മനസ്സിലാക്കുന്നതാണ് പ്രണയം. കൊള്ളാലേ? എന്തായാലും എത്ര ഡെപ്ത് ഉള്ള ലിറിക്സ് യുവന്റെ കൈ കൊടുക്കോ, യുവന്റെ കയ്യിൽ അത് ഭദ്രമാണ്. ആ ഡെപ്നെസ്, ആ സോൾഫുൾനെസ് അതേപടി നമ്മളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് യുവൻ ശങ്കർ രാജ. അച്ഛൻ നടന്ന് തീർത്ത ഇടങ്ങളുടെ വഴിയിലൂടെയല്ല യുവൻ സഞ്ചരിച്ചത്, പകരം തന്റെ തലമുറയ്ക്ക് ലഹരിയായി മാറിയ ഒരു പുതിയ സംഗീത വഴിയാണ് അദ്ദേഹം സ്വന്തമായി ക്രിയേറ്റ് ചെയ്തത്. വൺസ് അഗൈൻ വിഷിംഗ് യുവൻ ശങ്കർ രാജ എ വെരി ഹാപ്പി birthday.

മറ്റു റേഡിയോ സുനോ ബോംബെയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസിൽ, സുനോ മെലഡീസിലൂടെ നമ്മുടെ പ്രിയ ഗാനങ്ങൾ കേട്ടുകൊണ്ടിങ്ങനെ പോകുന്ന സമയം, അതും ചില പാട്ടുകൾ എന്നൊക്കെ പറയുന്ന എവിടെയോ നമ്മൾ മറന്നുപോയതായിരിക്കും. നമ്മളിന്ന് ഓർമ്മപ്പെടുത്തുമ്പം അയ്യോ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സോങ് ലിസ്റ്റ് ആയിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ ഇതുവരെ ഈ പാട്ട് കേട്ട രീതിയിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ അതിൻ്റെ പിന്നിലെ കഥകളും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഇനിയുള്ളൊരു പാട്ടില്ലേ, ഇത് ആക്ച്വലി വെരി റീസെൻ്റ്ലി ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഞാൻ പറയണം എന്ന് എടുത്തു വെച്ചതാണ്. ഉദയകൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പോസ്റ്റ് ആയിരുന്നു ഫേസ്ബുക്കിൽ. അദ്ദേഹം ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. സോ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്, പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന സിനിമയിൽ ഓലത്തുമ്പത്തിരുന്നൂയാലാടും പാട്ടില്ലേ, അത് രണ്ട് വട്ടം വരുന്നുണ്ട്. ശരിയാണ്, ഒന്ന് ശോഭന മാമിന്റെ ജാനകിയമ്മ വേർഷൻ, ഒന്ന് മമ്മൂക്ക ചെയ്യുന്ന ദാസേട്ടൻ വേർഷൻ. അതൊരു കുടുംബത്തിന്റെ പൂർണ്ണതയും തകർച്ചയും അടയാളപ്പെടുത്തുന്ന രണ്ട് പതിപ്പുകളാണ് എന്നാണ് ഉദയകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നത്. ബിശു തിരുമല രചിച്ച ഈ പാട്ടിന്റെ ഏറ്റവും വലിയ സവിശേഷത സിനിമയിലെ ഇമോഷണൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിന്റെ വരികളിൽ വരുന്ന മാറ്റങ്ങളാണ്. സത്യത്തിലുണ്ടല്ലോ, ഞാൻ ഈ പാട്ട് രണ്ട് വേർഷനും കേട്ടിട്ടുണ്ടെങ്കിലും വരികളുടെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നില്ല. അതായത് ജാനകിയമ്മ പാടിയതിൽ ഒരു കുടുംബം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കുഞ്ഞിനെ സാമീപ്യം അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു കൊഞ്ചിക്കുന്ന രീതിയിലാണ് ആ പാട്ടുകൾ പോകുന്നത്. അവനോട് കളിക്കാൻ, ലാളിക്കാൻ, സംരക്ഷിക്കാൻ, അങ്ങനെയാണ് ആ വരികളുടെ കൂടുതൽ ഭാഗങ്ങളും പോകുന്നത്. എന്നാൽ ദാസേട്ടൻ പാടിയപ്പോൾ അത് വരുന്നത് തികച്ചും കുറച്ച് വേദനയുള്ള, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണശേഷം സ്വന്തം വിഷാദത്തെ നേരിടാനാവാതെ ജോലിയിൽ അഭയം പ്രാപിച്ച ഒരു അച്ഛന്റെ മാറ്റമാണ് അവിടെ കാണുന്നത്. അതായത് ആദ്യം ഒരു കുഞ്ഞിനോടുള്ള ഒരു താരാട്ടു പാട്ട് പോലെ തോന്നുമ്പോൾ രണ്ടാമത്തേത് ആക്ച്വലി കുറച്ച് വേദനയുള്ള ഒരു പാട്ടിന്റെ വരികളായിട്ടാണ് വരുന്നത്. അതിന്റെ ഒരു ഡിഫറൻസ് ഞാനിപ്പോ കേൾപ്പിക്കാം, ബാക്കി നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ രണ്ട് വേർഷനും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ കേൾക്കുമ്പോൾ ത്രൂ ഔട്ട് ആ വരികളിലെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഒന്നിതേ കേട്ടു നോക്കിക്കേ.

അതായത് ആദ്യത്തെ വരിയിൽ ജാനകി അമ്മ പാടുമ്പം ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാടിക്കോട്ടെ, അതായത് അമ്മ കുഞ്ഞിനോടൊപ്പം കളിക്കുന്നതൊക്കെയാണ് പറയുന്നതെങ്കിൽ രണ്ടാമത് അച്ഛന്റെ വരികളിൽ വരുന്ന സമയത്ത് മാനത്തെങ്ങോ പോയി പാത്തു നിൽക്കും മാലാക പൂമുത്തെ ചോദിച്ചോട്ടെ, അതായത് ജീവിച്ചിരിപ്പില്ലാത്ത അമ്മയോട് അദ്ദേഹം ചോദിക്കുകയാണ് ആ കുഞ്ഞിന്റെ കവിളിൽ ഇപ്പോഴും ആ അമ്മ ചാർത്തിക്കൊടുത്ത ആ ചാന്തുപൊട്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കണ്ണു തട്ടാതെ വെച്ചിരുന്ന ആ ചാന്തുപൊട്ടിന്റെ കാര്യങ്ങളും എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കില്ലേ നീ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളിലേക്കാണ് ദാസേട്ടന്റെ വേഷം പോകുന്നത്.

വിജി തിരുമല എന്നൊരു മജീഷ്യന്റെ ഭയങ്കര രസകരമായ ഒരു ഡിഫറൻഷിയേറ്റ് രണ്ടിലും കാണാം. അപ്പം എന്നെ സംബന്ധിച്ചൊരു പുതിയൊരു അറിവായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ എപ്പോഴും ജാനകിയമ്മയുടെ വേർഷനാണ് കേട്ടിട്ടുള്ളത്. ഇപ്പൊ ദാസേട്ടന്റെ വേർഷൻ ഞാൻ കേൾപ്പിക്കാം. വരികളിൽ ചില മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബി അടുക്കവിടെയുള്ളത് സുനോ മെലഡീസിൽ. പാട്ടുകളുടെ പിന്നിലൂടെയുള്ള കഥകളും വിശേഷങ്ങളുമായി നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട്, ആക്ച്വലി ബിഹൈൻഡ് ദി സ്റ്റോറി ഒന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം നടന്നൊരു ഡിസ്കഷനിൽ നിന്നുണ്ടായത്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്കും തോന്നി. വേറെ ഒന്നല്ല, ചില പാട്ടുകൾ കേൾക്കുമ്പം അത് പാടിയ സിംഗേഴ്സിനെ നമ്മളിങ്ങനെ വല്ലാണ്ട് ഓർക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര മിസ് ചെയ്യുന്ന ശബ്ദങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കെ കെ, മറ്റൊന്ന് സ്വർണലത, മറ്റൊന്ന് ഷാഹുൽ ഹമീദ്, പിന്നെ ഒന്ന് എസ് പി ബി സർ. അപ്പം ഞാനും ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചില ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി എന്നൊക്കെ വാർത്തകൾ വന്നപ്പം ഭയങ്കര ഇമോഷണൽ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇമോഷണൽ ആക്കിയ രണ്ടേ വ്യക്തികൾ എൻ്റെ ഓർമ്മയിലുള്ളു. ഒന്ന് എസ് പി ബി സാറ് നമ്മളെ വിട്ടുപോയി എന്നുള്ളത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് എൻ്റെ ലൈഫിൽ നിൽക്കുന്നതും ഭയങ്കര ഇമോഷണൽ ആയൊരു കാര്യമാണ് അന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു റേഡിയോയിൽ എനിക്കത് പറയേണ്ട ഒരു കോവിഡ് ടൈം ആയിരുന്നു, സോ ഞാനന്ന് ലൈവിൽ അത് പറയേണ്ടി വന്നില്ല. പക്ഷെ എന്നെ ഇമോഷണൽ ആക്കിയ മറ്റൊരാള് ഡയറക്ടർ സിദ്ദിഖ് സാറാണ്, സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് സാറ്. അദ്ദേഹം വിട പറഞ്ഞു പോയത് ഭയങ്കര ഒരു ഷോക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും. ഇവരെനിക്ക് ലൈവ് ഷോ ആയിരുന്നു അന്ന്, അത് പറയാൻ പെട്ട ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര. ഈ രണ്ട് വ്യക്തികൾ എനിക്ക് അങ്ങനെ ഇമോഷണൽ ഫീൽ ഉള്ളൂ. ഇതിൽ എസ് പി ബി സാറിനെ പറ്റി പറയുമ്പം അദ്ദേഹം പാടി ഏത് പാട്ട് എപ്പ കേട്ടാലും നമുക്ക് ആ മിസ്സിംഗ് ഫീൽ ചെയ്യും. എന്ത് രസമായി, എന്ത് വെർസറ്റൈൽ ആയ ഒരു സിംഗർ. സാധാരണ ഗായകരുടെ ഒരു പല പല റെസ്ട്രിക്ഷൻസ്, ശബ്ദത്തെ ടേക്ക് കെയർ ചെയ്യാൻ ചെയ്യേണ്ട പല പല കാര്യങ്ങൾ, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ജീവിതം ആസ്വദിച്ച് ജീവിച്ചു. അദ്ദേഹം പാടിയ പാട്ടുകൾ അത്രത്തോളം എൻജോയ് ചെയ്ത് പാടിയതുകൊണ്ട് നമ്മുടെ ലൈഫിലും അതിന് ഭയങ്കര മീനിങ് ഉണ്ട്. ഭാഷ എന്നൊരു സിനിമ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, രജനീകാന്ത് സാറിന്റെ, സൂപ്പർ സ്റ്റാറിന്റെ. അതില് അഴക് എന്നൊരു സോങ് ഉണ്ട്. ഈ പാട്ട് ഇങ്ങനെ ഫീമെയിൽ വോക്കൽ ചിത്ര ചേച്ചി ഇങ്ങനെ പാടി പാടി പാടി പോയിട്ട് പെട്ടെന്നാണ് എസ് പി ബി സാർ കയറുന്നത്. സത്യത്തിൽ എസ് പി ബി സാറിന്റെ വോയിസ് കയറുമ്പോഴേക്ക് ആ പാട്ടിന്റെ ടോട്ടാലിറ്റി അങ്ങ് മാറുകയാണ്, അതിൻ്റെ ഒരു ഫീൽ അങ്ങ് മാറുകയാണ്. ഇത് എനിക്ക് പേഴ്സണലി അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുവരെ നമ്മൾ ഫീമെയിൽ വോക്കൽ കേട്ട ആ ഫീമെയിൽ പാടുന്നത് അത്ര നല്ലല്ല ട്ടോ, പക്ഷെ എസ് പി ബി സാറിന്റെ വോയിസ് വരുമ്പോഴേക്ക് അതങ്ങ് ഡബിൾ ആവുകയാണ്. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ഭാഷയല്ല പാട്ട്, കേട്ടു നോക്ക്, അങ്ങനെ ഒരു ഫീൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നൊന്ന് കേട്ടു നോക്കിക്കേ.

0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സനോ ബോബിയാണ് കൂടെയുള്ളത് സനോ മെലഡീസിൽ. സനോ മെലഡീസിലൂടെ പാട്ടുകളുടെ പിന്നിലെ കഥകളൊക്കെ കേട്ട് മനോഹരമായ ചില പാട്ടുകളിലൂടെ പോവാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ചിലപ്പോൾ ചില സിനിമകളിലെ സീനുകൾ മാത്രം ഇങ്ങനെ വരുമല്ലോ, അപ്പോഴാണ് ഒരു സീൻ കണ്ടപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയത്. കാര്യം എന്താ അറിയാമോ, ഈ സിനിമ ഞാൻ കണ്ടിട്ട് കുറച്ച് കാലമായി, പിന്നെ ഈ സീനിൽ നിന്നൊരു പാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം അത് കാണാൻ കാര്യം എന്ന് വെച്ചാൽ പണ്ട് ജോൺസൺ മാഷും ഗിരീഷ് പൊത്തഞ്ചേരിയും കമൽ സാറും ഒക്കെ ഇരുന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഓരോ പാട്ടുകളുടെ പിന്നിലെ കഥകൾ ഇവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് രാത്തിങ്കൾ പൂത്താലി ചാർത്തിയതൊരു പാട്ടുണ്ട്. ഭയങ്കര രസമുള്ള പാട്ടാണ്. പക്ഷേ ആ പാട്ടിന്റെ ബ്യൂട്ടി എനിക്ക് സത്യത്തിൽ ഇവരുടെ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഫീൽ ചെയ്തത്. അതുവരെ അതൊരു സാധാരണ പാട്ടായിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. പക്ഷെ ഇവരുടെ ഇന്റർവ്യൂയിലൂടെ ആ പാട്ടിന്റെ ശരിക്കും ബ്യൂട്ടി എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സീനിലേക്ക് ആ സിനിമ വരുന്ന ഒരു പോർഷൻ വെറുതെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ വെറുതെ പ്ലേ ചെയ്തു. കാര്യം ഇവര് ഈ കഥ പറഞ്ഞതിന് ശേഷം ആ സീൻ കാണുമ്പോൾ, ആ പാട്ട് കാണുമ്പോൾ ഒരു ഡബിൾ ഫീലാണ്. അന്ന് അവർ ആ പാട്ടിനെ പറ്റി പറഞ്ഞ കഥ ഒന്ന് ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് ഈ പാട്ടൊന്ന് കേട്ട് നോക്കിയേ, വേറൊരു ഫീലായിരിക്കും.
1: ഒരു ഇല്ലത്തേക്ക്, ക്ഷയിച്ച ഇല്ലത്തേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോട് സിറ്റുവേഷൻ പറഞ്ഞുതരാം. അവള് വലത് കാല് വെക്കുന്നിടത്താണ് ഞാൻ ഷോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കത് അറിയണം എങ്ങനെയാണ് ഷോട്ട് എടുക്കുന്നത്. എങ്കിലും എനിക്ക് അത് അവിടെ നിന്ന് പാട്ട് തുടങ്ങാൻ പറ്റും. വലത് കാലെടുത്ത് വെച്ചിട്ട് ഇല്ലത്തേക്ക് കയറുകയാണ്. ട്യൂൺ തന്നെ അദ്ദേഹം
2: രാത്രിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിര ദീപം നീട്ടി.
1: അതിന്റെ ചരിത്രം ഞാൻ തുടങ്ങാം.
2: പാഴിരുൾ വീഴുമീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി.
1: പാഴിരുൾ ഈ നാലുകെട്ട് ദരിദ്രമാണ്, മറാല വീണ സ്ഥലമാണ്. അവളെ കാല് തൊട്ടപ്പം
2: നിന്റെ പാ

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി,
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're home.
9: Hi, this is your playback singer Naveen Madhav.
1: You're listening to
10: Radio Suno 91.1.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോംബിയാണ് കൂടെ ഉള്ളത്. സുനോ മെലഡീസിൽ നിന്ന് ശുഭരാത്രി എന്ന് പറയേണ്ട സമയമായിട്ടുണ്ട്, ഗുഡ് നൈറ്റ് പറയേണ്ട ടൈം ആയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി ഈ ഒരു മിക്സ് ഓഫ് സോങ്സ് ഇടയ്ക്ക് കേൾക്കും. അത്ര വലിയ ഫാൻ ഒന്നും അല്ല, പക്ഷെ ഒരുപാട് പേര് ഈ ഒരു മിക്സിന്റെ ഫാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സുനോ മെലഡീസിൽ ഇടയ്ക്കൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. ആർജെ ബോബി 2020 ഞാൻ കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലേ ചെയ്യാം. വേറെ ഒന്നല്ല, ലോഫി മിക്സ്, ലോഫി ട്രാക്ക് എന്നും പറഞ്ഞ് വളരെ ട്രെൻഡിങ് ആണല്ലോ. ഈ ലോഫി മിക്സ് എന്നും പറഞ്ഞ് പഴയ പാട്ടുകൾ മിക്സ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ശാന്തവും പതുക്കെയുള്ള സംഗീത ട്രാക്കുകൾ കോർത്തിണക്കിയ ഒരു കോമ്പിനേഷനെയാണ് ഇത് പറയുന്നത്. ലോ ഫിഡിലിറ്റി എന്നതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ലോഫി എന്ന് അവർ പറയുന്നത്. അതായത് പാട്ടുകളിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തുന്ന ചെറിയ പശ്ചാത്തല ശബ്ദങ്ങൾ, ലൈക്ക് കാസറ്റ് ടേപ്പ് കറങ്ങുന്ന ശബ്ദം, മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം, അല്ലെങ്കിൽ വിനായൽ റെക്കോർഡിന്റെ ഒരു ചെറിയൊരു ക്രാക്കിംഗ് സൗണ്ട്, ഇതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഒരു വല്ലാത്തൊരു സമാധാനവും റിലാക്സേഷനും നൽകുന്ന ഈ രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴോ പഠിക്കുമ്പോഴോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ മിക്സ് ആണ് ലോഫി എന്നാണ് പറയുന്നത്. സോ അങ്ങനെ ലോഫി മിക്സിൽ വന്നിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ഞാൻ പ്ലേ ചെയ്യാണ്. ഈ പാട്ട് പലർക്കും പല ഓർമ്മകളായിരിക്കും സമ്മാനിക്കുന്നത്. എനിക്കും നല്ലൊരു ഓർമ്മയുണ്ട്. ഈ പാട്ടിലൂടെയാണ് ഇന്നത്തെ സുനോ മെലഡീസിനോട് നമ്മൾ ചാച്ച പറയുന്നത്. നാളെ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ലോഫി മിക്സിനെ പറ്റിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കും.

0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
3: പെണ്ണുൾ വന്ന് തീണ്ടും പോത് എന്ന വണ്ണമോ മനസ്സില.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

91.7 FM. Qatar's favorite radio station. Radio Suno.

दुनिया में अगर जन्नत है तो बस यही है यही है यही है रेडियो सुनो 91.7

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।